0: പത്താം തീയതി കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴുമാണ് അടുപ്പിൽ തീ പുകയുന്നത്. തികച്ച് കീറാത്ത വസ്ത്രങ്ങൾ ആ വീട്ടിലില്ല. ആരും ആരോടും പരാതി പറഞ്ഞില്ല. നിർദ്ദേശങ്ങളും ശാസനകളുമില്ല. സന്ധ്യാകാലത്തെ പാമ്പിൻകാവ് പോലെ ആ വീട് ഇരുണ്ടുവരികയാണ്. കൂടണയാൻ വരുന്ന കിളികളുടെ ശബ്ദം പോലെ കുട്ടികളുടെ കളിയും ചിരിയും മാത്രം കൂടെ കൂടെ കേട്ടു. എല്ലാ വേദനകളിലും പ്രസാദാത്മകമായ ഒരു ശബ്ദം മാത്രം പൊങ്ങിവന്നു. അത് രാധയുടേതായിരുന്നു. അവളൊരു കുടമണി പോലെ ആ വീടിന്റെ എല്ലാ മൂലയ്ക്കിലും എത്തി.
1: എന്തിനാ രാധെ ഇങ്ങനെ ചിരിക്കുന്നത്?
0: ഇടയ്ക്ക് മാധവിയമ്മ ചോദിച്ചു.
1: പിന്നെ വെറുതെ കരയാൻ വയ്ക്കൂ അമ്മേ.
0: ഉടനെ വരും അവളുടെ മറുപടി. അതിന്റെ കൂടെ കുലുങ്ങിച്ചിരിയും.
1: എന്നാ കിലുക്കാമ്പെട്ടിയായി അങ്ങനെ നടന്നോ?
0: അപ്പോഴും അവൾ ചിരിച്ചു. അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ച മാസ്റ്റർ പറഞ്ഞു,
1: എന്തിനാ മാധവി ചിരിക്കുന്നവരെ കൂടി കരയിപ്പിക്കുന്നത്?
0: ആ ചോദ്യത്തോടെ അവിടെ ഒരു നിശബ്ദത വ്യാപിച്ചു. മാധവിയമ്മയും തലതാഴ്ത്തി അടുക്കളയിലേക്ക് പോയി.
2: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: നിങ്ങൾ ഒരു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായെങ്കിൽ പണം നഷ്ടമായെന്ന് തോന്നുന്നുണ്ടോ? പരിഭ്രാന്തരാകേണ്ട. തട്ടിപ്പ് നടന്ന ഉടൻ തന്നെ കേന്ദ്രീകൃത സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിക്കുക. പണം പോയ വിവരം എത്രയും പെട്ടെന്ന് അധികാരികളെ അറിയിച്ചാൽ അത് തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ട്. ഓർക്കുക, വേഗത്തിൽ പ്രവർത്തിക്കുക. 1930 വിളിക്കുക.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. തേനിൻ്റെ മധുരവും പ്രകൃതി ഭംഗിയും ചേർന്ന് വിരിഞ്ഞ ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം യക്ഷഗാനം എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയത്, ഗാനരചന വയലാർ, സംഗീതം MS വിശ്വനാഥൻ.

0: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടു.
1: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം. റീഫണ്ട് വന്നില്ലെന്നേ. എത്തി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.
0: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
1: അപ്പൊ ശരിയായ നമ്പർ
0: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
1: ചേച്ചി എന്നെ രക്ഷിച്ചു.
0: പണിയിൽ നിന്നല്ല,
1: ചെയ്തോളാം. RBI പറയുന്നു,
2: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: തുമ്പോളിക്കടപ്പുറം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

തുമ്പോളിക്കടപ്പുറം എന്ന ചിത്രത്തിൽ കേസ് ചിത്ര പാടിയ ഗാനമാണ് കേട്ടത്. തേനിന്റെ മധുരവും പ്രകൃതി ഭംഗിയും കോർത്തിണക്കിയ ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. സ്മൃതി മധുരം സമാപിച്ചു.

0: അപരിചിതരിൽ നിന്നും വരുന്ന ലിങ്കുകളും കോളുകളും സമ്മാനം ലോൺ സൗജന്യങ്ങൾ എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളുടെ ഒ ടി പി ചോദിക്കുന്നവരെ സൂക്ഷിക്കുക. വ്യക്തിഗത വിവരങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത്. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ തന്നെ സഹായത്തിനായി സൈബർ ഹെൽപ്പ് ലൈൻ 1930 വിളിക്കുക. സൈബർ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ്.
1: ആകാശവാണി സംഗീത സരണി. ഇന്നത്തെ സംഗീത സരണിയിൽ കർണാടക സംഗീത പാഠം പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിക്കുന്നത് പി എൽ കൃഷ്ണരഞ്ജിനി. നീലകണ്ഠ ശിവൻ രചിച്ച മനമേ ഉനക്കൊരു മരുന്തു ശൊല്ലക്കേൾ എന്നാരംഭിക്കുന്ന സാമരാഗത്തിലുള്ള കൃതി മിശ്രചാപ്പ് താളം.

0: നമസ്കാരം.
1: നമസ്കാരം. ഇന്ന് ഒരു പുതിയ കീർത്തനം നമുക്ക് പഠിക്കാം. ശ്രീ നീലകണ്ഠശിവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വാഗ്ഗേയക്കാരൻ്റെ കൃതിയാണ് പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1839 അദ്ദേഹം ജനിക്കുകയും 1900 അദ്ദേഹം നമ്മ വിട്ട് പോവുകയും ചെയ്തു. ആ കാലയളവിൽ അദ്ദേഹം ധാരാളം കൃതികൾ കർണാടക സംഗീതത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഭക്തിപരമായാലും അല്ലാതെ ഒരു മനുഷ്യനെങ്കിലും ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശങ്ങൾ വരുന്ന രീതിയിലായാലും പലതരത്തിലുള്ള കൃതികൾ അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ നീലകണ്ഠശിവൻ സംഗീതസഭ എന്നുള്ള സഭ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 51 വർഷം പൂർത്തിയാവുകയാണ്. ഈ കൃതിയെ സംബന്ധിച്ച് ഇത് സാമരാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു കൃതിയാണ്. സാമരാഗം എന്ന് പറയുമ്പോൾ 28 മേള കർത്താവായ ഹരികാംബോജി ജന്യമാണ്.

ആർദ്രതയുള്ള ഒരു രാഗമാണ്. അതുപോലെ മിശ്രജാപ്പ് താളത്തിലാണ് ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മിശ്രജാപ്പ് താളം എന്ന് പറയുമ്പോൾ തക്കിട്ട തക്കദ്യമി എന്ന് തുടങ്ങുന്ന ആ ഒരു ചൊൽക്കെട്ടോടുകൂടിയാണ് ഈ താളത്തിൻ്റെ ഗതി പോകുന്നത്. ഇതിൻ്റെ ആരോഹണ അവരോഹണത്തിലേക്ക് നമുക്കടക്കാം. രാഗത്തിൻ്റെ സ്വരസ്ഥാനം ഷഡ്ജം, ചതുഷതിരിഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം. ഇതിൽ നിഷാദം ഇല്ല. നമുക്ക് ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങളിലേക്ക് അടക്കാം.

சதப மகரிசா. அப்போ ஒரு கீர்த்தனம் படிக்கும்போ അതിൻ്റെ രാഗഭാവം വരുന്ന ചില അപൂർവമായ സ്ഥലങ്ങളുണ്ടാവും. ഈ രാഗത്തെ സംബന്ധിച്ച് ഗാന്ധാരത്തിൽ പ്രയോഗിക്കുന്ന ചില ഗമകപ്രയോഗങ്ങളാണ് ഈ സാമയായിട്ട് മാറുന്നത്. ഞാനൊന്ന് പാടി കേൾപ്പിക്കാം.

0: അപ്പൊ നമുക്ക് ഇതിന്റെ സാഹിത്യത്തിലേക്ക് കടക്കാം. ഞാനൊന്ന് സാഹിത്യം വായിക്കാം, എഴുതിക്കോ. മനമേ ഉനക്കൊരു
1: മനമേ ഉനക്കൊരു
0: മരുന്ന് ചൊല്ല കേൾ. മനമേ ഉനക്കൊരു മരുന്ന് ചൊല്ല കേൾ. മരണ ജനന വ്യാധി തീർത്തിടും. വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖങ്ങളാണ്. അതായത് മാനസികമായ അസുഖങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ശിവഭക്തനായിരുന്നു. അപ്പോൾ ശിവനെ ധ്യാനിച്ച് ഈ അസുഖങ്ങൾ പലതും മാറണമെന്നാണ് അദ്ദേഹം ഈ കീർത്തനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. മനമേ ഉനക്കൊരു മരുന്ന് ചൊല്ല കേൾ, മരണ ജനന വ്യാധി തീർത്തിടും. മനമേ ഉനക്കൊരു മരുന്ന്. ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ പല്ലവി.

0: ഈ പല്ലവിയിൽ അഞ്ച് സംഗതിയുണ്ട്. അത് അഞ്ച് സംഗതിയും ശ്രദ്ധിച്ച് കേട്ട് പാടി കീർത്തനം വളരെ ഭംഗിയാക്കാൻ ശ്രമിക്കണം.
1: ശരി,
0: ഓക്കെ. തുടക്കം തന്നെ സ്വരാക്ഷരത്തിലാണ്. താളം മിശ്രചാപം സമത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിന് തുടക്കം തന്നെ സ്വരാക്ഷരമാണ്.

0: അപ്പോൾ ഈ മൂന്ന് സംഗതി നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിലെ ബാക്കിയുള്ള സംഗതിയും അനുബന്ധവും എടുക്കാം.
1: ശരി ശരി, നമസ്കാരം.
0: നമസ്കാരം.
2: ഇതുവരെ കേട്ടത് കർണാടക സംഗീത പാഠം ആദ്യ ഭാഗം. പഠിപ്പിച്ചത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിച്ചത് പി എൽ കൃഷ്ണരഞ്ജിനി. സംഗീതസരണി സമാപിച്ചു.

ആകാശവാണി സമയം 9 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയതാണ്, ചിത്രം ആരവം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: വിഷം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

അൻപോടു കൺമണി എന്ന ചിത്രത്തിന് വേണ്ടി മനു മഞ്ജിത്ത് എഴുതി, സാമുവൽ എബി ഈണം നൽകി, വിനീത് ശ്രീനിവാസനും ഏഞ്ചൽ മേരി ജോസഫും പാടിയത്.

0: ഓൺലൈൻ ഗെയിമിംഗിലെ കെണികൾ, സോഷ്യൽ മീഡിയയിലെ അതിക്രമങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. സൈബർ ബുള്ളിയിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒളിച്ചിരിക്കരുത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. എല്ലാ സഹായത്തിനും സൈബർ ഹെൽപ്പ് ലൈൻ 1930 ബന്ധപ്പെടുക. സൈബർ ലോകം സുരക്ഷിതമാക്കാം.
1: സ്വന്തം സംഗീതത്തിൽ ഗിരീഷ് നാരായണനോടൊപ്പം ശ്രേയ ജയതി പാടിയത് ചിത്രം സഹ്യാദ്രിയിലെ ചുവന്ന പൂക്കൾ. ഗാനരചന ജസ്റ്റിൻ കലൂർ.

അതിഭീകര കാമുകൻ എന്ന ചിത്രത്തിൽ രാഘു പാടിയതാണ് അടുത്ത ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വൈശാഖ് സുഗുണൻ, സംഗീതം ബിബിൻ അശോക്.

0: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ ബ്ലെസി ഐ വി പുലിക്കോട്ടിൽ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ യേശുദാസും കെ എസ് ചിത്രയും പാടിയത് സത്യൻ അന്തിക്കാടിന്റെ വരികൾ. ചിത്രം ഞാൻ ഏകനാണ്.

അമ്പലമുക്കിലെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിൽ ശ്വേതമോഹനും നിഖിൽ മാത്യുവും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പി ടി ബിനു, സംഗീത സംവിധാനം അരുൾദേവ്.

0: ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠಂ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം വേട്ട, ഗാനരചന ചിറയിൻ കീഴ് രാമകൃഷ്ണൻ നായർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: നിങ്ങൾക്ക് ഒരറിയിപ്പ് ലഭിച്ചു, പണം അടയ്ക്കണമെന്ന് പറയുന്നു. സംശയമുണ്ടോ? പേടിച്ച് സ്വയം തീരുമാനമെടുക്കേണ്ട. തട്ടിപ്പാണോ അല്ലയോ എന്ന് സംശയം തോന്നിയാലുടൻ സൈബർ ഹെൽപ്പ് ലൈൻ 1930 വിളിക്കുക. സൈബർ വിദഗ്ധരുടെ ഉപദേശം തേടുക. അബദ്ധങ്ങൾ ഒഴിവാക്കാം, സുരക്ഷിതരായിരിക്കാം. 1930, നിങ്ങളുടെ സുരക്ഷാ കവചം.
3: ജി ദേവരാജന്റെ സംഗീത സംവിധാനത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം ചുക്ക്, ഗാനരചന വയലാർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി.
1: നേർവഴി.

നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ PSമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.

0: WPS വർക്ക് പ്ലേസ് സൊല്യൂഷൻ. അത് എന്ന് പറയുമ്പോൾ നമ്മളെ കാഴ്ചയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അംഗപരിമിതരായ ആൾക്കാർക്ക് ജോലി ലഭിക്കുമ്പോൾ അവർ ജോലിയിടങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ സോഫ്റ്റ്വെയർ പരമായിരിക്കും. ഇപ്പോൾ കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ചിടാവുമ്പോൾ അവർക്ക് കോഫിറ്റേരിയ അല്ലെങ്കിൽ അവരുടെ പ്രമിസസ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മേലധികാരികളുമായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പോൾ ഓരോ ആളും ഫേസ് ചെയ്യുന്നത് ഓരോ പ്രശ്നമായിരിക്കും. ആ പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തി 21 ദിവസത്തെ ട്രെയിനിങ് അവർക്കും, പിന്നെ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പൊതുവായിട്ടൊരു ബോധവൽക്കരണം കൊടുക്കുന്ന ഒരു രീതിയാണ് വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഇതിൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് പ്രൊഡക്റ്റീവ് ആകുക. ഒരു 35,000 രൂപ 40,000 രൂപ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ ഐഡിയലായിട്ടിരുന്ന് പൈസ വാങ്ങുന്നേക്കാൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എംപ്ലോയിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, എംപ്ലോയറും സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ ഒരു നല്ല റിലേഷൻ ഇവർ തമ്മിലുണ്ടാകുമ്പോൾ കൂടുതൽ ജോലി സാധ്യത കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് വിവിധ മേഖലകളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് SBIയിലാണ് തുടങ്ങിയത്. ഞാൻ SBIയിൽ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റേറ്റിലും അവരുടെ ബാങ്ക് സെന്ററിലാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ജമ്മുകാശ്മീരും ജാർഖണ്ഡും ഒഴികെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
1: ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ എങ്ങനെയാണ് ഇതിൽ എത്തിപ്പെടുന്നത്?
0: ഞാൻ എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡിഗ്രി പാസ്സായിരുന്ന PG പാസ്സാവുന്ന സമയത്തൊക്കെ ജോലി ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ കൊച്ചിലെ തന്നെ മ്യൂസിക്കിനോട് താല്പര്യം ഉണ്ടായിരുന്നു, പാട്ടുകളോട് ഇഷ്ടമായിരുന്നു. അന്നൊക്കെ ഈ ഓഡിയോ കാസറ്റ് കടകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു കട ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2008 വരെ അങ്ങനെ ഒരു കട ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 2013 കൊച്ചിയിൽ RCG SRVC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ റോയ് സാറിൻ്റെയും സുൽസാറിൻ്റെയൊക്കെ ശിക്ഷണത്തിൽ കമ്പ്യൂട്ടർ അഭ്യസിക്കുകയാണ്. പിന്നെ സുമേഷ് സാറുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ രംഗത്തോട് വന്നത്. എനേബിൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവർ കോൺട്രാക്ട് ബേസ് എടുത്തതിൽ സബ് കോൺട്രാക്ട് ആയിരുന്നു ഞാൻ SBIയിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വർക്ക് പ്ലേസ് സൊല്യൂഷനായിട്ട് പോയത്. വർക്ക് പ്ലേസ് സൊല്യൂഷനിൽ പോയപ്പോഴാണ് എനിക്ക് ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്.
1: അതിനുശേഷമാണ് ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ഈ ജോലിയിലേക്ക് വരുന്നത്.
0: ഞാൻ പഠിച്ച കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറുടെ ജോലിയുടെ ഭാഗം കൂടെ ആയിരുന്നു വർക്ക് പ്ലേസ് സൊല്യൂഷൻ. ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് ഈ SRVC കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ടാണ്. പിന്നീടാണ് SRVC ഫുട്ബോൾ രംഗത്തേക്ക് മാറിയപ്പോൾ ഞാനിങ്ങനെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ വർക്ക് പ്ലേസ് സൊല്യൂഷൻ ഫോറിൻ കൺട്രീസിലൊക്കെ ധാരാളം പോപ്പുലറായി, ഇവിടെ മാത്രമേ പോപ്പുലർ ആവാതുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനേബിളിൻ്റെ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ അത് ചൂസ് ചെയ്തു.
1: അതിൽ സാറിന് ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ?
0: അതിൻ്റെ ഒരു പാറ്റേൺ ഇതാണ്. ഓരോ ആൾക്കാരും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. പഠിച്ച ശേഷം അതിനുള്ള പരിഹാരം നമ്മളൊരു ടീമുണ്ട്. എനേബിളിൻ്റെ ആണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്ന ഒരു പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ട് ആ പ്രശ്ന പരിഹാരങ്ങൾ നമ്മൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. കോർഡിനേറ്റ് ചെയ്ത് ഒരു കോഴ്സ് പോലെ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ സ്ട്രക്ചർ ബേസിൽ നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കി, ആ മൊഡ്യൂൾ ബേസ് ചെയ്ത് 21 മുതൽ 50 ദിവസം വരെയുള്ള ഒരു ട്രെയിനിങ് പാറ്റേൺ ഉണ്ടാക്കി അത് കൊടുക്കും. അത് കൊടുത്ത ശേഷം 6 മാസം 1 വർഷം 1.5 വർഷം 2 വർഷം ഇങ്ങനെ 4 അവസരങ്ങളിലായിട്ട് ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തും. നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഫലപ്രദമായിട്ടുണ്ടോ, അവരെത്രത്തോളം അത് ഉൾക്കൊണ്ടു എന്നുള്ളത് നോക്കും. അത് അവരടുത്ത് മാത്രമല്ല ചോദിക്കുന്നത്, അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ മേലധികാരികൾ, സഹപ്രവർത്തകർ ഇവരുടെക്ക് നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു രീതി.
1: കമ്പ്യൂട്ടർ ട്രെയിനിങ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2-3 സാർമാർ ചേർന്നിട്ടാണ് കുറെ ഗൈഡ് ചെയ്തതെന്ന്. ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് അതിൽ പഠിപ്പിച്ചു തന്നത്?
0: അവിടെ പഠിപ്പിക്കുന്നത് ബേസിക് നോളജ് ഉണ്ടല്ലോ, അതായത് കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസ്, വേർഡ്, എക്സൽ, ഓഫീസ് പാക്കേജ് ഉപയോഗിക്കുക, ഇന്റർനെറ്റ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ഓഡിയോ എഡിറ്ററാണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 2024 നടത്തിയ ഒരു ഡ്രാമ കോമ്പറ്റീഷനിൽ ഞാൻ ബെസ്റ്റ് എഡിറ്ററായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, നാടകസമിതികളിലൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പരസ്യങ്ങൾ, അതുപോലെ നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങളുടെ അനൗൺസ്മെന്റുകൾ
1: എഡിറ്റ്
0: ചെയ്യുന്നുണ്ട്.
1: ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്?
0: ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് റീപ്പർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറാണ്. ഇതിനു മുമ്പേ ഓഡാസിറ്റി,
1: സൗണ്ട് ഫോർജ്, അഡോബ് ഓഡിഷൻ.
0: ഞങ്ങള് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് സ്ക്രീൻ റീഡർ ഉപയോഗിച്ചാണ്. ജോസ്, NVIDIA ഇങ്ങനെ 2 സ്ക്രീൻ റീഡർ ഉപയോഗിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ എന്ത് കാണിക്കുന്നോ അത് നമുക്ക് പറഞ്ഞു തരണം. അപ്പൊ ഈ അഡോബ് ഓഡിഷനിലൊക്കെ ആക്സസിബിലിറ്റി കുറവാണ്, നമുക്ക് എല്ലായിടങ്ങളിലും വായിച്ചു തരില്ല.
1: റീപ്പർ
0: ഫുള്ളി ആക്സസിബിൾ ആണ്. ലോകത്തെ പ്രമുഖരായ ഒരുപാട് കാഴ്ച ഇല്ലാത്തവരും ഉള്ളവരുമായ മ്യൂസിഷ്യൻസ് ഉപയോഗിക്കുന്ന ഒരു ഡോ ആണ് റീപ്പർ.
1: റീപ്പർ ആക്ച്വലി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയല്ലേ, പക്ഷെ അത് പഠിച്ചെടുത്തു അല്ലേ?
0: റീപ്പർ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്റെ ഒരു ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിയുന്നതും എല്ലാ ട്യൂട്ടോറിയൽസും യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തു നോക്കും. പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സഹായം വേണമെങ്കിൽ എനിക്ക് ഫോറിൻ ഫ്രണ്ട്സൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഓഡിയോ എഡിറ്റിംഗ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാനാണ്. ഈ കൊറോണ

0: സമയത്ത് നമ്മൾ അങ്ങനെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ കുറെ പേരല്ലാതെ കൊടുക്കുന്നുണ്ട്.
1: മാത്രല്ല റീപ്പറില് മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ?
0: ശരിക്കും പറഞ്ഞാൽ റീപ്പർ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് പ്രോഗ്രാമേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് നോർമൽ അനൗൺസ്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്ന സുരേന്ദ്ര സാറിന്റെ ശിഷ്യനാണ് മൃദംഗത്തിൽ. അപ്പോൾ അതിന്റെ ഒരു റിതം സെൻസ് ഉണ്ട്. അത് കൊച്ചൊക്കെ ഇനി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച നോളജ്, ഈ രണ്ട് നോളജും കൂടെ ഉള്ളതുകൊണ്ട് ഇനി കുറച്ച് ഒരു
1: രസമായിട്ട് തോന്നും പ്രൊഡക്ഷൻ ചെയ്യുന്നത്.
0: ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്ന ജോലിയേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓഡിയോ എഡിറ്റർ എന്നുള്ള രീതി. എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവ് ആകാൻ പറ്റും.
1: തീർച്ചയായിട്ടും പാട്ടിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോ പാട്ട് കമ്പോസ് ചെയ്യാണോ, പാടുകയാണോ, എഴുതുകയാണോ, എഡിറ്റിംഗ് ആണോ, എന്താണ് മെയിൻ?
0: ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ മൃദംഗത്തിലാണ് എനിക്ക് താല്പര്യം. മൃദംഗം, ചെണ്ട, തബല ഇതൊക്കെ പഠിച്ചു.
1: ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കും,
0: പെർക്കഷൻസ് ഇൻസ്ട്രുമെന്റ്സിലാണ്. അത്യാവശ്യം ഡ്രംസ് ഒഴിയാ ബാക്കി എല്ലാ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സും കൈകാര്യം ചെയ്യാൻ അറിയാം.
1: ഇത് റെക്കോർഡ് ചെയ്യാറുണ്ടോ ഈ വായിക്കുന്നത്?
0: ഇല്ല, അത് സ്വന്തമായിട്ട് വായിച്ച് റെക്കോർഡ് ചെയ്യാറൊന്നുമില്ല. മൃദംഗത്തിന്റെ ടോണൊക്കെ അതുപോലെ
1: ബാലൻസ് ചെയ്തിട്ടും കൂടിയാണല്ലോ ചെയ്യേണ്ടത് അല്ലേ?
0: അത്രയും വേണം. നമ്മൾ അനൗൺസ്മെന്റുകളും ഡ്രാമകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. അതാകുമ്പോൾ വോയിസ് മാത്രം മതി.
1: ഡ്രാമ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത്, അതോ ഡയലോഗും ചെയ്യാറുണ്ട്?
0: എഡിറ്റിംഗ് ആണ്.
1: എഡിറ്റിംഗ് ആണ് ചെയ്യാറ്. ഇപ്പൊ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ജോലി ചെയ്ത് വരുന്നുണ്ടല്ലോ, അവിടെ ജോലിയുടെ നേച്ചർ എങ്ങനെയാണ്?
0: ശരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് 18-നും 40-നും മധ്യയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ കേരളത്തിൽ വളരെ റേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സ്, സിഡിറ്റിന്റെ അംഗീകാരത്തോടു കൂടി ആ സർട്ടിഫിക്കറ്റും വാലിഡ് ആണ്, പ്രൊഫഷണൽ കോഴ്സാണത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ PSC അംഗീകരിച്ച കോഴ്സാണ് ഈ സിഡിറ്റ് നൽകുന്നത്. DOA എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. PSC നമുക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വാലിഡ് ആയിട്ട് കണക്കാക്കാൻ
1: പറ്റും.
0: ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന, ഇപ്പൊ സിഡിറ്റ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്ന ആ രീതിയൊക്കെ മാറാൻ സമയം. കാരണം ഇപ്പൊ നമ്മൾ കൂടുതലും ChatGPT, ജെമിനി അങ്ങനെ തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോ കമ്പ്യൂട്ടർ എന്താണ്, എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചെയ്ത് ആർക്കും ഇപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയ പരിജ്ഞാനം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിപ്പോ കാഴ്ച പരിമിതരായ ആൾക്കാർക്ക് കോഴ്സ് കൊടുക്കുമ്പോൾ ശരിക്കും അവർക്ക് വേണ്ടത് അവരുടെ ഒരു പെരുമാറ്റത്തിലുള്ളൊരു രീതിയാണ്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, ആ ഒരു ബോധവൽക്കരണം. ഈ സ്ക്രൈബിനെ കൂടുതൽ ആശ്രയിക്കുന്നതുകൊണ്ട് പലരും ഇംഗ്ലീഷ് ഒരു പ്രശ്നമാണ്. ഓരോ തൊഴിലിടങ്ങളിൽ എങ്ങനെ പെരുമാറുക, ഞാൻ ഈ പറഞ്ഞ WPS എന്ന് പറഞ്ഞ സംഭവം ജോലി കിട്ടും മുമ്പേ തന്നെ അവർക്കൊരു ബോധവൽക്കരണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ പലർക്കും വലിയൊരു ഉപയോഗമായിട്ട് മാറും.
1: അപ്പൊ
0: അത്തരത്തിലെ കോഴ്സ് മോഡിഫൈ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ സംതൃപ്തനാണ്, പ്രശ്നമൊന്നുമില്ല. ബട്ട് എന്റെ ഒരു ലക്ഷ്യം ഈ WPS ലെവലിലേക്ക് എല്ലാ കാഴ്ചയില്ലാത്ത ആൾക്കാരെയും എത്തിക്കുക
1: എന്നുള്ളതാണ്. സ്കൂളിലും കോളേജൊക്കെ പഠിച്ചതൊക്കെ എവിടെയാണ്?
0: പഠിച്ചത് ആദ്യം വർക്കല ലൈറ്റ് ടു ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന അന്തവിദ്യാലയത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്നെ വീട്ടിനടുത്ത് തന്നെയുള്ള RRV രാജാ രവിവർമ്മ ഹൈസ്കൂൾ, അവിടെയാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നെ പ്രീ ഡിഗ്രി ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ്, ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു NSS കോളേജ് നിലമ്പേൽ. അത് കഴിഞ്ഞിട്ട് കാര്യവട്ടത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഹിസ്റ്ററി തന്നെ MA കഴിഞ്ഞത്.
1: അതിനുശേഷമാണ് എറണാകുളത്ത് പഠിക്കാൻ.
0: ഇല്ല, അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ഓഡിയോ കാസറ്റ് രംഗത്തുള്ള
1: സ്ഥാപനം ആരംഭിച്ചത് അല്ലേ. പാട്ട് ഒരുപാട് കേൾക്കാറുണ്ടോ?
0: ആ, പാട്ട് ഒരുപാട് കേൾക്കാറുണ്ട്. ഓഡിയോ കാസറ്റ് കട സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞാൻ ഒരു ബിസിനസ് എന്ന ലെവലിലല്ല
1: പാട്ട് കേൾക്കാനുള്ള
0: താല്പര്യം.
1: പാട്ട് പാടുവോ?
0: ഇല്ല, പാടില്ല. സംഗീതം അറിയാം, പക്ഷെ പാടില്ല. ഈ പ്രധാനമായിട്ട് എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പറ്റില്ല. കാരണം ശരിക്കും എന്നെ മ്യൂസിക്കിലേക്കും എന്റെ ഏതെങ്കിലും ഉള്ള അറിവുകളിലേക്കും അടുപ്പിച്ചത് ആകാശവാണിയാണ്. ആകാശവാണിയിൽ പണ്ടത്തെ നാടകങ്ങളും അതുപോലെ എല്ലാ പരിപാടികളും, പണ്ട് സ്കൂളിൽ പോയാലും ബാക്കിയുള്ള ഒഴിവ് സമയങ്ങൾ മുഴുവൻ എന്റെ ഗുരുവും വഴികാട്ടിയും ഒക്കെ റേഡിയോ തന്നെയായിരുന്നു. എന്റെ അറിവുകളിലൊരു എന്താ പറയണ, ഒരു 90% നൽകിയത് ആകാശവാണിയാണ്.
1: അപ്പൊ ഇനിയും വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓഡിയോ പ്രൊഡക്ഷൻ ഒക്കെ ഇപ്പൊ പറഞ്ഞപോലെ നല്ല അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ, ഡ്രാമ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു വെരി മച്ച് മാം.
2: കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായ ബിജുകുമാർ PSUമായി സെവിജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: நேர்வழி.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
3: സ്പൈസ് സ്പോൺസർഡ്.

0: പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഇപ്പോൾ അയൽക്കൂട്ടം എന്ന നാടകത്തിലെ ഒരു ഗാനം കേൾക്കാം.

നിഗശിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാണ് തമിഴ്ച്ചൊരൽ മാലൈ. ഇത്തുടൻ ഇന്ത്യൻ നിഗശിയിൽ നിറയുമടിക്കുന്നതിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടയുപറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.

0: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടൂ.
1: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം. റീഫണ്ട് വന്നില്ലെന്നേ. എത്തി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.
0: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
1: അപ്പൊ ശരിയായ നമ്പർ
0: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
1: ചേച്ചി എന്നെ രക്ഷിച്ചു.
0: പണിയിൽ നിന്നല്ല.
1: ചെയ്തോളാം. RBI പറയുന്നു,
2: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: ആകാശവാണി സമയം 11 മണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: ആയിരത്തി 1864 മെയ് 23 തിരുവനന്തപുരം ജില്ലയിലെ ചാലയിൽ ജനനം. കർണാടക സംഗീതത്തിൽ, പ്രത്യേകിച്ച് തമിഴ് സംഗീതത്തിൽ, കേരളത്തിലെ താരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആൾ, അതാണ് ടി ലക്ഷ്മണപിള്ള എന്ന സംഗീതജ്ഞൻ. ഗായകൻ, വൈണികൻ, വാഗ്ഗേയകാരൻ, നാടകകൃത്ത്, ചിന്തകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ വൈവിധ്യമാർന്ന മേഖലകളിൽ ശ്രദ്ധേയനായിരുന്നു ടി ലക്ഷ്മണപിള്ള. നിത്യേന തേവാരം, തിരുവാചകം തുടങ്ങിയ ദൈവീക സംഗീത രൂപങ്ങൾ ചൊല്ലി ശിവപൂജ ചെയ്യുന്ന ഗൃഹാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നതിനാൽ ഭക്തിയും സംഗീതവും ഇടചേർന്ന പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ടായി. 200-ൽ പരം സംഗീതകൃതികളും ധാരാളം സാഹിത്യരചനകളും അദ്ദേഹം നടത്തി. തമിഴ് ഭാഷയിലായിരുന്നു രചനകൾ. വാഗ്ഗേയകാരൻ എന്ന പദം അന്വർത്ഥമാക്കും വിധം വാക്കും ഗീതവും ഒരേ സമയം ആവിഷ്കരിക്കപ്പെട്ട കൃതികളാണ് ലക്ഷ്മണപിള്ളയുടേത്. തിരഞ്ഞെടുത്ത ഏതാനും കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ ആസ്വദിക്കാം.

അവസാനമായി സുഖമായി ഇരുമനമേ കമാസ് രാഗം ആദിതാളം പാടിയത് കെ അനിൽ റാം.

0: ടി ലക്ഷ്മണപിള്ളയുടെ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

ഇന്ന് 3 മണിക്കുള്ള കൂട്ടുകാരിയിൽ ആർത്തവ വിരാമം അറിയേണ്ടതും പങ്കുവയ്ക്കേണ്ടതും സൈക്കോളജിസ്റ്റായ ഡോക്ടർ PT വാണിദേവിയുമായുള്ള അഭിമുഖം കേൾക്കാം.

അനശ്വര സംഗീതജ്ഞൻ എം ജി രാധാകൃഷ്ണൻ ഓർമ്മയായിട്ട് ജൂലൈ 2 16 വർഷം തികയുന്നു. മലയാളികൾ നെഞ്ചിലേറ്റിയ അനവധി സിനിമാഗാനങ്ങളും ലളിതഗാനങ്ങളും സമ്മാനിച്ചിട്ടാണ് ആ സംഗീത കുലപതി നമ്മെ വിട്ടുപോയത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂൾ ജംഗ്ഷന് സമീപം സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ

0: പ്രതിമയും പൂന്തോട്ടവും സാക്ഷാത്കരിക്കപ്പെട്ടിട്ട് ജൂലൈ 2 6 തികയുന്നു. ഈ അവസരത്തിൽ MG രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ കുറച്ച് ഗാനങ്ങൾ സംഗീതഭാരതി വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഗാനാർച്ചന നടത്തുവാൻ ഫൗണ്ടേഷൻ തീരുമാനിച്ചു. ഈ ചടങ്ങ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന്
1: വളരെയധികം ആദരവോടുകൂടിയാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള MG രാധാകൃഷ്ണൻ ചേട്ടനെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ ഞാനും പങ്കെടുക്കുന്നത്. ഒരു മലയാളി എന്ന നിലയിൽ MG രാധാകൃഷ്ണനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് എന്റെ ഉത്തരവാദിത്വമാണ്, എന്റെ കടമയാണ്. MG രാധാകൃഷ്ണൻ ചേട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സംഗീത സംഭാവനകൾ, അത് ലളിതഗാനം ആണെങ്കിൽ ലളിതഗാനം, ചലച്ചിത്ര ഗാനമാണെങ്കിൽ അത് ചലച്ചിത്ര ഗാനത്തിന്റെ മേഖലയിൽ അദ്ദേഹം തിളങ്ങി നിൽക്കുമ്പോഴും കർണാടക സംഗീതത്തിനോടുള്ള സമർപ്പണം, ഇതെല്ലാം നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, പണ്ടൊക്കെ യുവജനോത്സവ വേദികളിൽ എല്ലാ സമ്മാനം കിട്ടുന്ന ലളിതഗാനങ്ങളും MG രാധാകൃഷ്ണൻ ചേട്ടൻ സംഗീതം ചെയ്ത പാട്ടുകളാണ്. എനിക്കങ്ങനെ പാടാനൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഓട കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ. പുതിയ തലമുറയിലെ രാഷ്ട്ര ചേട്ടന്റെ, ഇതൊരു സംഗീത കുടുംബമാണ് കേരളത്തിൽ. അച്ഛൻ, അമ്മ, മൗനകുട്ടി ടീച്ചർ, ശ്രീ MG ശ്രീകുമാർ തുടങ്ങി ഇപ്പോൾ ഹരിശങ്കറിൽ നിൽക്കുന്ന ആ തലമുറ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ നല്ല ശുഭ്ര വസ്ത്രധാരിയാണ്, നല്ല വെള്ള മുണ്ടും വെളുത്ത ജുബയും ഒരു ചന്ദന കൊറിയുമൊക്കെ അണിഞ്ഞ് അദ്ദേഹം കടന്നു വരുമ്പോൾ കാണുന്ന ഒരു പ്രസാദാത്മകതയുണ്ട്. ആ പ്രസാദാത്മകതയായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകൾക്കും ഉണ്ടായിരുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സംഗീതത്തെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നില്ല, സിനിമയിലും അദ്ദേഹത്തിന്റെ സംഗീതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടി നടക്കുന്ന ഒരുപാട് പാട്ട് ചെയ്യണം, ഒരുപാട് പാട്ട് സംഗീത സംവിധാനം ചെയ്യണം, അതിൽ കൂടെ പണം ഉണ്ടാക്കണം എന്നൊന്നുമുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം ചെയ്ത പാട്ടുകളെല്ലാം അസാധ്യ പാട്ടുകളായിരുന്നു എന്നുള്ളത് മലയാള സിനിമയുടെ സംഗീത ഗാനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക്. അദ്ദേഹം സംഗീതം ചെയ്ത എത്രയോ പാട്ടുകൾ, എനിക്കിഷ്ടപ്പെടുന്ന വേറൊരു പാട്ടുണ്ടായിരുന്നു, ഒരു

അങ്ങനെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കാവാലം സാറിനെ അനുസ്മരിക്കുന്ന കാവാലം ശ്രീകുമാറൊക്കെ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. അപ്പോ യഥാർത്ഥത്തില് കുമ്മാട്ടിയിൽ ദാശൻ ചേട്ടൻ സംഗീതം ചെയ്ത് സാറ് എഴുതി പാട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ പാട്ടെന്ന് പറയുമ്പോൾ ഈ മഴയെക്കുറിച്ച് എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രയോ കവിതകൾ പാട്ടുകൾ ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന ഒരു ജീവശക്തിയായിട്ട് മഴയെ സങ്കല്പിക്കുന്ന ഒരു പാട്ട്, അപ്പം ആ പാട്ട് അദ്ദേഹം എഴുതി അതിന് ഇദ്ദേഹം

0: ചടങ്ങിൽ സംസാരിച്ച് മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ.
1: നഗരമധ്യത്തിൽ ഇങ്ങനെയൊരു സ്മാരകം ഉയർന്ന് അതിന്റെ മുന്നിൽ നമുക്ക് എല്ലാ സഹൃദയർക്കും ഒത്തൊരുമിച്ച് കൂടാനും എം ജി രാധാകൃഷ്ണൻ ചേട്ടനെക്കുറിച്ച് സ്മരിക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഭവമാണ്. രാധാകൃഷ്ണൻ ചേട്ടൻ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതം ലോകത്തിന് അപ്പുറത്ത് ഒട്ടേറെ മനുഷ്യത്വപരമായ അങ്ങേയറ്റം ധാർമ്മികമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. എറണാകുളത്ത് ഒരു സിനിമയുടെ ആവശ്യവുമായി അവിടെ സംഗീത സംവിധാനത്തിന് ഒരുക്കങ്ങളൊക്കെ കൂട്ടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആദ്യം പോയത് അവിടുത്തെ ചില അനാഥ മന്ദിരങ്ങളിലാണ്. ആരും ആരുമില്ലാത്ത കൊച്ചുകുട്ടികൾ, അതുപോലെ വളരെയേറെ പ്രായം ചെന്ന് കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന അവരുടെ എല്ലാം അടുക്കൽ പോയിരുന്ന് പാട്ടുപാടി അവർക്കൊക്കെ ആശ്വാസം പകർന്നു കൊടുക്കുന്നത് കാണാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യസ്നേഹിയാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. എവിടെ പോയാലും ആ തരത്തിൽ കഷ്ടപ്പെടുന്നവരോടൊപ്പം, വേദനിക്കുന്നവരോടൊപ്പം ഒത്തൊരുമിച്ച് കൂടി അവരിലേക്ക് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു സമാശ്വാസത്തിൻ്റെയും നേരിയ ഒരു കിരണം അവർക്ക് പകർന്നു കൊടുക്കാൻ തൻ്റെ

0: സംഗീത സവരിയയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. ഇങ്ങനെയുള്ളവർക്കും മരിക്കാനാവില്ല, കാരണം അവർ ജനഹൃദയങ്ങളിൽ ജീവിക്കും. അത്ര കണ്ട് തലമുറ തലമുറകളോട് അവർക്ക് ജീവിക്കാൻ കഴിയും. ദേഹം മാത്രമേ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളൂ, അവരുടെ ഓർമ്മകൾ എന്നും ഹൃദയാന്തരാളത്തിൽ ജ്വലിച്ചു നിൽക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇനിയും ഇനിയും നമ്മുടെ നാട്ടിൽ ദീർഘനാളുകളോളം അവരുടെ സ്മാരകങ്ങളായി ഈ പാട്ടുകളുണ്ട്, ഈ സംഗീതമുണ്ട്. അതാണ് ശരിയായ അവരുടെ സ്മാരകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ധന്യ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ ആദരവുകൾ പ്രകടിപ്പിക്കട്ടെ. നന്ദി.
1: ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നടനും നിർമ്മാതാവുമായ ശ്രീ സുരേഷ് കുമാർ.
2: എന്നെ സംബന്ധിച്ചുള്ള ഒരു മൂത്ത ജ്യേഷ്ഠൻ മാത്രമല്ല, എന്നെ ഗുരുസ്ഥാനിയൻ കൂടാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. ഞങ്ങൾ തമ്മിൽ ഒത്തിരി സിനിമകൾ ഒരുമിച്ച് ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് ഞാനാണ്. 11 സിനിമകൾ നമ്മൾ ഒരുമിച്ച് ചെയ്തു. ആ കുടുംബം എന്ന് പറയുന്നത് തന്നെ എൻ്റെ കുടുംബം പോലാണ്. എന്ന് വേണോ അതിൻ്റെ അകത്ത് കയറി ചെല്ലാം. മേടയിൽ എന്ന് പറയുന്നത് ഞങ്ങൾ സിനിമ തുടങ്ങുന്ന സമയം മുതൽ ഞങ്ങളുടെയൊക്കെ ഉച്ചക്കാലത്തെ ചാപ്പാടും കാര്യങ്ങളും ഒക്കെ മേടയിൽ വീട്ടിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ ഒന്ന് അവിടെ ഇരുന്ന് മുറുക്കാനും കൂടെ കൂട്ടി നാലും കൂട്ടി മുറുക്കുകയും ചെയ്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതൊരു വലിയ ഓർമ്മയാണ്. ഇന്നും ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാനും രാധാകൃഷ്ണൻ ചേട്ടനും കൂടി ഇരുന്ന് മുറുക്കുന്നത്. രാധാകൃഷ്ണൻ ചേട്ടനൊരു മുറുക്കാനില്ലാതെ ജീവിക്കാൻ വയ്യാത്ത ഒരാളായിരുന്നു. ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ആ വീട്ടിൽ. എപ്പോഴും അവിടെ തീയൽ വെക്കുമ്പോൾ ചേച്ചി എന്നെ വിളിക്കും, സുരേഷ് ഇന്നിവിടെ തീയൽ വെച്ചിട്ടുണ്ട്, വരണം ഊണ് കഴിക്കാൻ എന്ന് പറയും. ഇത്തരം നമ്മളെ എവിടുന്നായാലും നമ്മളിവിടെ ഓടിയെത്തി ഉച്ചയ്ക്ക് വന്നിരുന്ന് ഊണ് കഴിക്കുക. വൈകുന്നേരങ്ങളിൽ ശ്രീകുട്ടനുമായിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവുക. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വരുമ്പോൾ സിനിമ, ഞങ്ങളുടെ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ മേടയിൽ തറവാട്ടിൽ നിന്നാണ് ഞങ്ങളുടെയൊക്കെ. ഞങ്ങൾ ചെയ്ത ആദ്യത്തെ തിരുനോട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ. അപ്പോൾ അങ്ങനെ ചേട്ടനുമായിട്ടുള്ള ബന്ധം പറഞ്ഞാൽ തീരാത്തതാണ്. അത്രത്തോളം ഓർമ്മകളാണ് ചേട്ടൻ്റെ ഇതിലുള്ളത്. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഓർമ്മകൾ എന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. എന്നും ഇതുവഴി പോകുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും ഈ പ്രതിമയിലോട്ട്. അതുകൊണ്ട് രാധാകൃഷ്ണൻ ചേട്ടൻ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, എന്നും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്.
1: സംവിധായകൻ ശ്രീ ജി എസ് വിജയൻ.
3: എന്നെ സംബന്ധിച്ച് ഞാൻ മദുരാശിയിൽ സിനിമാ ജീവിതം ആരംഭിച്ച ഒരാളാണ്. അതുകഴിഞ്ഞ് ഞാൻ സുരേഷ് കുമാറിന്റെ ചരിത്രം എന്ന സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നത്. അതിനു മുമ്പ് ഞാൻ ഇവിടെ എത്തിയത് വേണു നാഗവള്ളിയുടെ സുഖമോ ദേവി എന്ന് പറഞ്ഞ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. വേണുചേട്ടനോടുള്ള ബന്ധം ആ സമയം മുതൽ ആ വീടുമായിട്ടും നല്ല അടുത്ത ബന്ധമുള്ള ആളാണ്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ചേട്ടനെ കുറിച്ച്. ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും അദ്ദേഹം ചെയ്ത സിനിമകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, പാട്ടുകൾ ഉപരി അദ്ദേഹം ചെയ്ത കച്ചേരികൾ കേൾക്കാൻ ഭയങ്കര രസമുള്ള കച്ചേരികളായിരുന്നു. അതിൻ്റെ പിന്നിലായിരുന്നു നമ്മുടെ എം ജി ശ്രീകുമാർ എപ്പോഴും ഉണ്ടായിരുന്നത്. അവിടുന്നാണ് എം ജി ശ്രീകുമാർ ഒരു വലിയ പാട്ടുകാരനാവുന്നത്. അതൊക്കെ ഒരു വലിയ കഥയാണ്. ഇതുവഴി കാറിൽ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ചേട്ടനെ കുറിച്ച് ഓർക്കും. ആ വെള്ള വസ്ത്രവും കുറിയും മുറുക്കി ചോപ്പിച്ച ആ ചുണ്ടുമായിട്ട് ചേട്ടനെ, അദ്ദേഹത്തിൻ്റെ ഒരു വിളിയുണ്ട്. ആ വിളിയൊക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ള വഴിയാണ്. അദ്ദേഹം ആദ്യം കണ്ടാൽ എന്തെങ്കിലും കഴിച്ചോടാ എന്നാണ് ആദ്യം ചോദിക്കുക എന്ന് പറഞ്ഞു. അത് സത്യമാണ്. അങ്ങനെ ഒരുപാട് നന്മകളുണ്ടായിരുന്ന ഒരു വലിയ കുടുംബം. അതിൻ്റെ കൂട്ടത്തിൽ കുറേ നാൾ പോകാനും വരാനും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ചേട്ടൻ്റെ ഓർമ്മകൾ എന്നും അദ്ദേഹത്തിൻ്റെ സംഗീതം ഇവിടെ നിലനിൽക്കും, അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും നിലനിൽക്കും.
1: നടൻ ശ്രീ നന്ദുലാൽ.
4: ചേട്ടനെ പറ്റി പറയാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതിൻ്റെ കാരണക്കാരൻ ചേട്ടനാണ്. രാധാകൃഷ്ണനാണ് എന്നെ സിനിമയിലേക്ക് കയറ്റിവിട്ടത്. അങ്ങനെ ഒരാളില്ലായിരുന്നു, ഞാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സർക്കാർ ഓഫീസിലോ വേറെ എവിടെയെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിട്ടിരുന്ന് റിട്ടയർ ചെയ്താണ്. ഇപ്പം സിനിമയിൽ വരാനുള്ള ഏക കാരണക്കാരൻ രാധാകൃഷ്ണനാണ്. ചേട്ടനാണ് ആദ്യം പ്രേംജൻ്റെ അടുത്ത് പറയും, പിന്നെ വേണുചേട്ടൻ്റെ അടുത്ത്, വേണു നാഗവള്ളിയുടെ അടുത്ത് പറയുകയും ഇവനൊരു വേഷം കൊടുക്കണമെന്ന് പറയുകയും അങ്ങനെ വേഷം ചെയ്യുകയും പിന്നെ തുടർന്ന് സിനിമ. ഞാൻ ആദ്യമായിട്ട് കാശ് സമ്പാദിച്ചതും രാധാകൃഷ്ണൻ്റെ വഴിയാണ്. ചേട്ടൻ്റെ കൂടെ കോറസ് പാടാൻ പോയിട്ട് ആണ് ആദ്യമായിട്ട് എനിക്ക് ശമ്പളം തരുന്നത് രാധാകൃഷ്ണനാണ്. അപ്പം ചേട്ടനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കില്ല. എന്നും എന്നും എല്ലാവരുടെയും മനസ്സിലുള്ളതിനേക്കാൾ ഒരു പടി മുകളിൽ എന്റെ മനസ്സിൽ രാധാകൃഷ്ണനുണ്ട്. കാര്യം ചേട്ടനാണ് എന്റെ മാനസ ഗുരു. ചേട്ടന്റെ ആത്മാവിന് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
1: വാർഡ് കൗൺസിലർ ശ്രീ വേണു.
5: തൈക്കാടിന്റെ സ്വന്തമാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. അതുപോലെ തന്നെയാണ് മേടയിൽ തറവാടും. വിപുലമായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തിയത് നമ്മുടെ പ്രദേശത്തെ ഈ മോഡൽ സ്കൂളിൽ തന്നെ ഒത്തിരി സ്ഥലമുണ്ട്. അവിടുന്ന് കുറച്ച് സ്ഥലം കണ്ടെത്തി രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പേരിലുള്ള ഈ ഉദ്യാനം വിപുലീകരിക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് നഗരസഭയുടെ സഹായം ഉണ്ടാകും. അതോടൊപ്പം സർക്കാരിൻ്റെയും സമീപനത്തിലേക്കും നമ്മുടെ എല്ലാവരുടെയും സഹായമുണ്ടാകും. ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
1: എം ജി രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ കെ ഓമനക്കുട്ടി.
6: ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച ഒരു സഹോദരി സഹോദരന്മാരെ കാണാൻ പറ്റില്ല.

0: എനിക്ക് ഓർമ്മയായപ്പോൾ മുതൽ ചേട്ടനെ കാണുന്നു. മരിക്കുന്നിടം വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പത്മജ ഈ അവസരത്തിൽ ഇല്ലാത്തത് ഒരു വലിയ സങ്കടം തന്നെയാണ്. പിന്നെ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, ഓരോരുത്തരെ ഓർക്കുന്നത് അവരുടെ വസ്ത്രധാരണ രീതി, ഭാവഹാവാദികൾ, ഇതുകൊണ്ട് അതൊന്നും നമുക്ക് ഒരിക്കലും ചേട്ടൻ്റെ കാര്യത്തിൽ മറക്കാൻ പറ്റില്ല. 29-ാം തീയതി ചേട്ടൻ്റെ ഘനശ്യാമ ഉണ്ട്. നിങ്ങളെല്ലാം വന്നതിൽ വളരെ സന്തോഷം. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പറയാനാണെങ്കിൽ വളരെയധികം ഉണ്ട്, ഒരു മാസത്തോളം പറയാൻ കാണും. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു, ദീർഘിപ്പിക്കാതെ.
1: ചടങ്ങിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഗായകൻ ശ്രീ കെ എസ് ഹരിശങ്കർ.
2: ആദ്യം ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയെ പാടുന്നത് ജി എസ് വിജയൻ ചേട്ടൻ്റെ സിനിമയിലാണ്, സാഫല്യം എന്ന് പറഞ്ഞ പടത്തിൽ. അത് താത്തയായിരുന്നു മ്യൂസിക്, എം ജി രാധാകൃഷ്ണൻ. എന്നെ ആദ്യമായിട്ട് റെക്കോർഡിംഗ് എന്നെ ചെയ്യിപ്പിച്ചത് എൻ്റെ ചിറ്റപ്പൻ എം ജി ശ്രീകുമാർ ആയിരുന്നു. ആദ്യം പാടിയ സിനിമയിലെ ആ പാട്ട് പാടാം, അതായിരിക്കും നല്ലത്.
3: അമ്പിളിത്തുമ്പി ആകാശത്തുമ്പി, അപ്പുപ്പൻ താടിയായി പൂമാനത്തെത്തിയ മുത്തശ്ശനെ കണ്ടു പോരാമോ, മുത്തശ്ശനെ കണ്ടു പോരാമോ. അമ്പിളിത്തുമ്പി ആകാശത്തുമ്പി, അപ്പുപ്പൻ താടിയായി പൂമാനത്തെത്തിയ മുത്തശ്ശനെ കണ്ടു പോരാമോ, മുത്തശ്ശനെ

0: മനസ്സം.
1: എനിക്ക് എത്ര ആ പാട്ടറിയാവുള്ളൂ. ഇത് ഞാൻ പാടുമ്പോൾ എനിക്കൊരു 4-5 വയസ്സേ ഉള്ളൂ. അതിന്റെ ഒരു ഫോട്ടോ ഇടയ്ക്ക് കിരീട് ഉണ്ണിച്ചേട്ടൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തായിരുന്നു.
2: സംഗീത ഭാരതി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനാർച്ചനയിൽ നിന്ന്.

0: ചക്ഷു ശ്രോത്തമധു.
1: എം ജി രാധാകൃഷ്ണൻ സ്മരണാഞ്ജലി റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എം ജി രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ കെ എസ് ചിത്ര പാടിയത്. ചിത്രം കാറ്റുവന്ന് വിളിച്ചപ്പോൾ. ഗാനരചന തിരുനെല്ലൂർ കരുണാകരൻ.

ചിത്രം പ്രജ. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് എം ടി രാജേന്ദ്രൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഗാർഡിയൻ ഏഞ്ചൽ എന്ന ചിത്രത്തിൽ ഫ്രാങ്കോയും ദുർഗ വിശ്വനാഥും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ജ്യോതിഷ് കാശി, സംഗീതം രാം സുരേന്ദർ.

അടുത്ത ഗാനം ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിന് വേണ്ടി നരേഷ് അയ്യർ, അന്ന കത്രീന വലയിൽ എന്നിവർ പാടിയതാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം നൽകിയത് ഗോപി സുന്ദർ.

ആകാശവാണി ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കാവാലം സജീവ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ദുഃഖങ്ങളില്ലാത്ത ശിലയെ നിൻമുന്നിൽ ദുഃഖിതനായി ഞാൻ നിൽപ്പു. കള്ളിക്കാട് ശശികുമാറിന്റെ വരികൾ, സംഗീതം നൽകിയത് വി എൻ കുമാർ.

അടുത്തതായി ജി സോമശേഖരപിള്ള ഗാനമെഴുതി. ജോയ് തോട്ടാൻ്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. ഒരു മോഹമുണ്ടായിരുന്നെനിക്കൊന്നിൻ്റെ ഹൃദയം നിറഞ്ഞൊന്നു പാടാൻ.

പാലക്കാട് ശശികുമാർ, കാക്ക മുലമണി, ജി സോമശേഖരപിള്ള എന്നിവർ ഗാനങ്ങളെഴുതി, വി എൻ കുമാർ, ജോയ് തോട്ടാൻ എന്നിവർ സംഗീതം നൽകി. കാവാലം സജീവ് പാടി ലളിത ഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 200,000 യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുന്ന തരത്തിൽ 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിൽ സുപ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുന്ന പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും ജോധ്പൂരിൽ ശ്രീ മോദി തുടക്കം കുറിച്ചു. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള കാലഘട്ടത്തിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഒരു സുപ്രധാന സ്തംഭമായി പരിണമിച്ചുവെന്നും വികസിത ഭാരതം 2047 എന്ന ദർശനത്തിന് സംഭാവന നൽകി വരുന്നെന്നും ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്തിന്റെയും അടിത്തറ സഹകരണ പ്രസ്ഥാനമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 3.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ

0: പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പദ്ധതിയിൽ ഇതുവരെ 250ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു.
0: മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. കൊല്ലം അച്ചൻകോവിലിൽ ദുരിതം നേരിടുന്ന ആദിവാസി കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നും കൈമാറ്റത്തിന്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഴക്കുറവിനെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. വരൾച്ച ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ പദ്ധതിയാണ് തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക അവബോധത്തെ പുനരുജ്ജീവിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ രാജ്യത്തിന്റെ കാലാതീതമായ ജ്ഞാനം ലോകത്തിന് എത്തിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കാബോ വെർദെയെ 2-3 പരാജയപ്പെടുത്തി അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഖാനയെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിലെത്തി. ലോകകപ്പിൽ ഈ വർഷം ആകെയുള്ള 104 മത്സരങ്ങളിൽ 88 പൂർത്തിയായപ്പോൾ അവശേഷിക്കുന്നത് 16 വമ്പന്മാർ. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രീ ക്വാർട്ടറിൽ 8 6 അമേരിക്കയിലും ഓരോന്നി വിധം മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കും. ഇന്ന് രാത്രി 10:30 ഹൂസ്റ്റണിൽ സഹ ആതിഥേയരായ കാനഡയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെയാണ് 2 റൗണ്ട് നോക്കൌട്ട് പോരാട്ടങ്ങൾ ആരംഭിക്കുക. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയ്ക്കാണ് കടലാസിലെ മേൽക്കൈയെങ്കിലും കാനഡ ചരിത്രം കുറിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പ്. പരാഗ്വേയും മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടം ഞായറാഴ്ച പുലർച്ചെയാണ്. മറ്റു പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇങ്ങനെയാണ്: ബ്രസീൽ നോർവേയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും സ്പെയിൻ പോർച്ചുഗലിനെയും അമേരിക്ക ബെൽജിയത്തെയും അർജന്റീന ഈജിപ്തിനെയും സ്വിറ്റ്സർലൻഡ് കൊളംബിയയും നേരിടും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണും മറ്റും 8 ഭാഗികമായി തകർന്നതായാണ് കണക്ക്. നെടുമ്പോയിൽ മാനന്തവാടി റോഡിൽ 28 സമീപം ഇന്നലെ രാത്രി മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനം വകുപ്പിന്റെ ഹരിത പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കൊളോണിയൽ കാലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായി വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ വൻതോതിൽ നശിപ്പിച്ചിരുന്നു. ഇവ ഭൂഗർഭജലം വറ്റിച്ചതിനൊപ്പം സസ്യബുക്കുകളായ ജീവികളുടെ തീറ്റ ഇല്ലാതാക്കിയതുമാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണമായത്. വനംവകുപ്പ്

0: ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരും ചേർന്നാണ് നിലവിൽ ശ്രമകരമായ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനത്തിനുള്ളിലെ നീരുറവകൾ സംരക്ഷിക്കാനും പ്രകൃതി ഭംഗി നിലനിർത്താനും വനംവകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണിത്.
1: വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KCB ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തത്തോടെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും യോഗം നിർദ്ദേശിച്ചു. തൃശൂർ നെടുപുഴയിൽ കോൾപാടത്ത് ബോട്ട് മുങ്ങിക്കാണാതായ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയുടെയും സുഹൃത്തിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. അഞ്ചുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. മൂന്നുപേർ നീന്തിക്കയറിയെങ്കിലും രണ്ടുപേരെ കാണാതാവുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. കുറവിലങ്ങാട് സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ ഒന്നാം വാർഷികാഘോഷം സയൻസ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി K മുരളീധരൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലെസി IV പുലിക്കോട്ടിൽ സംസാരിക്കുന്നു.
3: മഴക്കാലം പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്ന മനോഹരമായ കാലമാണ്. പച്ചപ്പും തണുപ്പും മഴയുടെ സംഗീതവുമൊക്കെ നമ്മെ സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഈ കാലാവസ്ഥയിൽ അന്തരീക്ഷത്തിലുണ്ടാകുന്ന അമിതമായ ഈർപ്പം നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ചില വെല്ലുവിളികളും സമ്മാനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മഴക്കാലത്ത് മുഖക്കുരു കൂടുന്നത്? എന്തുകൊണ്ടാണ് ചർമ്മത്തിൽ ചൊറിച്ചിലും ഫംഗസ് അണുബാധകളും വർദ്ധിക്കുന്നത്? മുടി കൊഴിച്ചിൽ കൂടുതൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം ചോദ്യങ്ങൾ നമ്മളിൽ പലർക്കുമുണ്ട്. ചർമ്മവും മുടിയും നമ്മുടെ ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇവയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. ആയുർവേദത്തിൽ മഴക്കാലത്തെ വർഷ ഋതു എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ദഹന പ്രക്രിയ വർഷകാലത്ത് പതുക്കെയാവും. ശരീരത്തിന്റെ ഊർജ്ജസ്വലതയെ ഇത് ബാധിക്കുകയും ചെയ്യും. അതോടൊപ്പം വിയർപ്പും നനവും സൂക്ഷ്മാണുക്കളുടെ വളർച്ചയും കൂടുന്നു. ഇതിന്റെ ഫലമായി പലർക്കും മുഖക്കുരു വർദ്ധിക്കുക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഫംഗസ് അണുബാധകൾ വരിക, മുടി കൊഴിച്ചിൽ കൂടുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ചർമ്മത്തിലെ അമിതമായ എണ്ണ ഉൽപ്പാദനമാണ് മുഖക്കുരുവിന് കാരണം. അന്തരീക്ഷത്തിലുള്ള ഈർപ്പം കൂടുമ്പോൾ ചർമ്മത്തിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതോടൊപ്പം പൊടിയും അഴുക്കും കൂടി ചേരുമ്പോൾ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടഞ്ഞുപോകുന്നു. ഇതാണ് മുഖക്കുരുവിനും തന്മൂലം വലിയ കറുത്ത പാടുകൾക്കും കാരണമാകുന്നത്. കറ്റാർവാഴ ജെല്ലോ ആര്യവേപ്പില പൊടിയോ കസ്തൂരി മഞ്ഞളോ മുഖത്ത് പുരട്ടുന്നത് വഴി മുഖത്തെ എണ്ണമയം നിയന്ത്രിക്കാനും ബാക്ടീരിയകളെ നശിപ്പിക്കാനും സഹായിക്കും. മഴക്കാലത്തെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഫംഗസ് അണുബാധകൾ. കക്ഷങ്ങൾ, തുടയിടുക്ക്, വയറിന് കീഴ്വശം, സ്തനങ്ങൾക്ക് താഴെയുള്ള ഭാഗം, വിരലുകൾക്കിടയിൽ എന്നിവിടങ്ങളിൽ ഫംഗസ് അണുബാധകൾ കൂടുതലായി കാണാം. ചൊറി, വട്ടച്ചൊറി എന്നിവയും മഴക്കാലത്ത് കൂടുതലായി കാണാം. നനഞ്ഞ വസ്ത്രങ്ങൾ ദീർഘനേരം ധരിക്കുന്നതും നനഞ്ഞ ചെരുപ്പുകളും സോക്സുകളും ഉപയോഗിക്കുന്നതുമെല്ലാം ഇതിന് കാരണമായേക്കാം. അമിത വിയർപ്പും ഈർപ്പവും കാരണം ചർമ്മത്തിൽ ചൊറിച്ചിൽ, ചുവപ്പ്, ചെറിയ അലർജികൾ എന്നിവയും ഉണ്ടാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ ആര്യവേപ്പിലയോ പച്ചമഞ്ഞളോ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ആന്റി ഫംഗൽ ഗുണങ്ങളുള്ള വേപ്പൺ

ഇട്ട് കുളിക്കുന്നതും നല്ലതാണ്. കടുക്ക, നെല്ലിക്ക, താനിക്ക എന്നിവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുകയോ ഫംഗസ് ബാധിത പ്രദേശം ദിവസേന മൂന്നോ നാലോ വട്ടം കഴുകി വൃത്തിയാക്കുന്നതോ ഫംഗസ് അണുബാധ കുറയ്ക്കാൻ വളരെ ഗുണകരമാണ്. ത്വക്കിലുണ്ടാകുന്ന ചൊറിച്ചിലും അലർജിയും ഒരുപക്ഷെ പൂർണമായി ഉണങ്ങാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് വരുന്നതാകാം. ഇത്തരം അലർജികളിൽ ഏലാതി വെളിച്ചെണ്ണയോ നാൽപ്പാമരാതി വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് കുളിക്കുന്നതിന് മുൻപ് ശരീരം മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ചന്ദനമോ രക്തചന്ദനമോ അരച്ചു പുരട്ടുന്നതും ചൊറിച്ചിലിന് ആശ്വാസം പകരും. മഴക്കാലത്ത് ഇറുകിയ ജീൻസുകളോ സിന്തറ്റിക് തുണികളോ ധരിക്കുന്നത് പൂർണമായും ഒഴിവാക്കേണ്ടതാണ്. പുറത്തുപോയി വന്നാലുടനെ കാലുകൾ സോപ്പോ ആന്റിസെപ്റ്റിക് ദ്രാവകങ്ങളോ ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കണം. പലർക്കും മഴക്കാലത്ത് മുഖം മങ്ങിയതായി തോന്നാറുണ്ട്. മൃതകോശങ്ങൾ അടിഞ്ഞുകൂടുന്നതും ചർമ്മത്തിന്റെ സ്വാഭാവിക പുതുക്കൽ പ്രക്രിയ മന്ദഗതിയിലാകുന്നതുമാണ് ഇതിനു കാരണം. തലയോട്ടിയിലും ചില മാറ്റങ്ങൾ കാണാം. താരൻ വർദ്ധിക്കുക, തലയോട്ടിയിൽ ഫംഗസ് അണുബാധകൾ ഉണ്ടാവുക, മുടി കൊഴിച്ചിൽ കൂടുക തുടങ്ങിയ പ്രശ്നങ്ങൾ സാധാരണമാണ്. മഴക്കാലത്ത് വാതദോഷം വർദ്ധിക്കുകയും ദഹനശക്തി കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം ശരീരത്തിൽ ആമം എന്നറിയപ്പെടുന്ന ദഹിക്കാത്ത വിഷാംശങ്ങൾ രൂപപ്പെടുകയും അത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ ആയുർവേദം ചർമ്മ സംരക്ഷണത്തെ ക്രീമുകളിലും ലോഷനുകളിലും മാത്രം ഒതുക്കുന്നില്ല. നല്ല ദഹനം, നല്ല ഉറക്കം, ശരിയായ ഭക്ഷണം, ശരിയായ ദിനചര്യ എന്നിവയ്ക്കും ഒരേ പ്രാധാന്യം നൽകുന്നു. അടുത്തതായി മഴക്കാലത്ത് എല്ലാവർക്കും പിന്തുടരാവുന്ന ചില ലളിതമായ ദിനചര്യകളെക്കുറിച്ച് പറയാം. രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. പ്രാഥമിക കർമ്മങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വഭാവമനുസരിച്ച് വേണ്ട രീതിയിൽ മുഖം വൃത്തിയാക്കുക. ഉദാഹരണത്തിന്, എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ മൈൽഡായ ക്ലെൻസറും ഇളം ചൂടുവെള്ളവും ഉപയോഗിച്ച് മുഖം കഴുകാം. വരണ്ട ചർമ്മമുള്ളവർ അമിതമായി ക്ലെൻസർ ഉപയോഗിക്കുകയോ അമിതമായി മുഖം കഴുകുകയോ ചെയ്യരുത്. കടലമാവും കസ്തൂരി മഞ്ഞളും റോസ് വാട്ടർ ചേർത്ത് പുരട്ടി മുഖം കഴുകാൻ ഉപയോഗിക്കാം. പനിനീരോ തണുത്ത ഗ്രീൻ ടീയോ മുഖത്ത് ടോണറായി ഉപയോഗിക്കാം. ടോണറിൽ മുക്കിയ കോട്ടൺ പാഡ് മുഖത്ത് മൃദുവായി ഒപ്പിക്കൊടുക്കുന്നത് മൂലം ചർമ്മത്തിന് കുളിർമ ലഭിക്കും. വൃത്തിയായ മുഖത്ത് ലഘുവായ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. അതായത് മഴക്കാലത്ത് ലൈറ്റ് വെയ്റ്റ് ആയതും വാട്ടർ ബേസോ ജെൽ ബേസോ ആയതുമായ മോയ്സ്ചറൈസർ വേണം തിരഞ്ഞെടുക്കാൻ. അവ നോൺ കൊമിഡോജെനിക് എന്ന് രേഖപ്പെടുത്തിയവയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനർത്ഥം ആ ഉൽപ്പന്നം ചർമ്മത്തിലെ സുഷിരങ്ങളെ അടച്ചുകളയുന്നില്ല എന്നാണ്. ശുദ്ധമായ അലോവേറ ജെൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല പ്രകൃതിദത്ത മോയ്സ്ചറൈസറാണ്. അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പമുള്ളതുകൊണ്ടും മുഖം പലപ്പോഴും നനവുള്ളതായിരിക്കുന്നതുകൊണ്ടും മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പലരും വിചാരിക്കാറുണ്ട്. എന്നാൽ ഇത് ശരിയല്ല. ഈർപ്പമെന്നാൽ ചർമ്മത്തിന് വേണ്ട ജലാംശം അഥവാ ഹൈഡ്രേഷൻ എന്നല്ല അർത്ഥം. മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ചർമ്മം വരണ്ടു പോകുന്നു എന്ന് കരുതി ഇത് പരിഹരിക്കാനായി ചർമ്മത്തിലെ ഗ്രന്ഥികൾ കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കുകയും ഇതുമൂലം എണ്ണമയം കൂടുകയും കൂടുതൽ മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ കുളിച്ചതിനു ശേഷം നിത്യേന മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കണം. അതിനുശേഷം മഴക്കാലത്തും സൺസ്ക്രീനുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മേഘാവൃതമായ ദിവസങ്ങളിലും മഴ മേഘങ്ങളെ തുരന്ന് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുന്നുണ്ട്. UVA UVB കിരണങ്ങൾ മഴ ദിവസങ്ങളിലും ഭൂമിയിൽ പതിക്കുന്നതുകൊണ്ട് SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മുകളിലുള്ള സൺസ്ക്രീനുകൾ നിർബന്ധമായും മഴക്കാലത്ത് ഉപയോഗിക്കണം. SPF 50 വരെയുള്ള സൺസ്ക്രീനുകളും ഈ കാലത്ത് ഉപയോഗിക്കാം. മഴയത്തോ വിയർപ്പിലോ ഒലിച്ചു പോകാത്ത വാട്ടർ റെസിസ്റ്റന്റ് ആയതും എണ്ണമയം ഇല്ലാത്തതും ജെൽ രൂപത്തിലുള്ളതുമായ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. മഴക്കാലത്ത് ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് വാട്ടർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് അവയെ നീക്കം ചെയ്യുന്നതിന് ഡബിൾ ക്ലെൻസിംഗ് രീതി ഉപയോഗിക്കാം. അതായത് എണ്ണമയം ഉപയോഗിച്ചും സോപ്പും വെള്ളവും ഉപയോഗിച്ചും രണ്ടു തവണ മുഖം വൃത്തിയാക്കുക വഴി പൂർണമായും മേക്കപ്പ് വസ്തുക്കൾ മായ്ച്ചു കളയാൻ സാധിക്കും. ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ പോലെ പ്രധാനമാണ് മഴക്കാലത്തെ ഭക്ഷണകാര്യങ്ങളും. ഏറെ ശ്രദ്ധയോടെ വേണം മഴക്കാലത്തെ

0: ഭക്ഷ്യവിഭവങ്ങൾ തെരഞ്ഞെടുക്കാൻ എളുപ്പത്തിൽ ദഹിക്കാൻ പാകത്തിന് ലഘുവായ ഭക്ഷണം വേണം മഴക്കാലത്ത് കഴിക്കാൻ. അവ പുതുതായി പാകം ചെയ്തതും ചൂടുള്ളതും ആയിരിക്കണം. ദിവസം മുഴുവനും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വിയർപ്പുണ്ടായാൽ ശരീരവും മുഖവും കഴുകി വൃത്തിയാക്കുന്നത് ശീലമാക്കുകയും വേണം. മഴയത്ത് നനഞ്ഞാൽ വസ്ത്രങ്ങൾ ഉടൻ തന്നെ മാറ്റി ഉപയോഗിക്കുക. കോട്ടൺ വസ്ത്രങ്ങളാണ് ചർമ്മത്തിന് അനുയോജ്യം. വർഷകാലത്ത് മുടിയുടെ സംരക്ഷണവും വളരെ പ്രധാനപ്പെട്ടതാണ്. മഴയിൽ നനഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ മുടി ഉണക്കുക. നനവുള്ള മുടി ദീർഘനേരം കെട്ടിവെക്കരുത്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഓരോരുത്തരും അവരവരുടെ ശാരീരിക പ്രകൃതിക്ക് യോജിച്ച എണ്ണ തേച്ച് തല കുളിക്കാം. മൈൽഡ് ഷാംപൂ, താളി, ചെറുപയർ പൊടി എന്നിവ ഉപയോഗിച്ച് ഒരു മണിക്കൂറിനകം തന്നെ എണ്ണ കഴുകിക്കളയേണ്ടതും എണ്ണ ഉപയോഗിക്കാത്ത മറ്റു ദിവസങ്ങളിൽ ശുദ്ധജലവും മൈൽഡ് ഷാംപൂവും ഉപയോഗിച്ച് തല കഴുകി വൃത്തിയാക്കേണ്ടതുമാണ്. നിങ്ങളുടെ ചർമ്മത്തിന്റെയും മുടിയുടെയും കൃത്യമായ പരിചരണത്തിനും ആവശ്യമെങ്കിൽ ചികിത്സയ്ക്കും ഇന്ന് സൗന്ദര്യ ആയുർവേദം എന്ന വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ കോസ്മെറ്റോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം.
1: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ആയുർവേദിക് കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലസ്സി ഐ വി പുലിക്കോട്ടിൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
1: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta.

0: Jakarta, where he will go to Prambanan Temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the third India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
1: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുപറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായി ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24 ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും പങ്കെടുത്തു. February 28 ഇസ്രായേൽ US വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഘാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും.

0: രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിരതാമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണവില കുറഞ്ഞു. പവന് 200 കുറഞ്ഞ 1,07,600 ഗ്രാമിന് 13,450 ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് ജൂലൈ 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 കിലോമീറ്റർ ദൈർഘ്യമുള്ള നുൻവാൻ പഹൽഗാം പാതയിലൂടെയും 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ച സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. ഇന്ന് രഞ്ജിനിയിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ഞാൻ വാണി രാജേന്ദ്ര. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ കത്തിലേക്ക് പോകാം. പ്രിയ രഞ്ജിനിക്ക് രഞ്ജിനിയിൽ കൂടി ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ എന്നു തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പി ഭാസ്കരനും ജി ദേവരാജനും ചേർത്തൊരുക്കിയ ഈ ഗാനം എല്ലാ രഞ്ജിനിയുടെ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ അണിയറ പ്രവർത്തകർക്കുമായി സമർപ്പിക്കുന്നു. ഗാനം പ്രക്ഷേപണം ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ സസ്നേഹം VP ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട്. തമ്പലക്കാട് നിന്നും പ്രിയ ശ്രോതാവ് VP ഗോപാലകൃഷ്ണൻ നായർ ആവശ്യപ്പെട്ട ഇഷ്ടഗാനം ഇതാ.

ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു, ഞാൻ പമ്പരം എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് പാടിയ ഹേമന്ത് യാമിനി ചൂടും എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു. ഈ ഗാനം ചെങ്ങന്നൂരിനടുത്ത് പുലിയൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന എന്റെ സുഹൃത്ത് രാജേഷിന് സമർപ്പിക്കുന്നു. സസ്നേഹം രാജൻ. ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ എഴുതിയ ഈ ഗാനത്തിന് സംഗീതം നൽകിയത് എ ടി ഉമ്മർ. രഞ്ജിനിയിലൂടെ നമുക്കിനി കേൾക്കാം ഹരിപ്പാട് നിന്നും രാജൻ ആവശ്യപ്പെട്ട ഗാനം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രിയ രഞ്ജനിക്ക്, ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എന്റെ പേര് അനിൽകുമാർ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്ത് നിന്നുമാണ് ഈ കത്തെഴുതുന്നത്. രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾക്കാൻ താൽപ്പര്യപ്പെടുന്നു. ചിത്രം ഒന്നാണ് നമ്മൾ. ഗാനം വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനു എന്ന് തുടങ്ങുന്നു. പാടിയത് യേശുദാസും എസ് ജാനകിയും. ഈ ഗാനം എന്റെ ഭാര്യ പ്രീത, മക്കൾ അരുൺ, അഖിൽ, മരുമക്കൾ ഗീതു, അമയ, പേരക്കുട്ടി, നിവേദ് എന്നിവർക്കായി സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ, അനിൽകുമാർ, മാന്നാർ. ഒന്നാണ് നമ്മൾ എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ഇളയരാജ.

ഗുരു എന്ന ചിത്രത്തിലെ ദേവസംഗീതം എന്ന ഗാനം കേൾക്കണം എന്നാവശ്യപ്പെട്ട് രഞ്ജനിയിലേക്ക് കത്തയച്ചിരിക്കുന്നത് ബാബു ചെട്ടിശ്ശേരി പുതുപ്പള്ളി തെക്ക്. എസ് രമേശൻ നായരുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, യേശുദാസും രാധികാ തിലക്കും പാടിയ ഗാനം ഇതാ.

അടുത്ത കത്തയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ. കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്ന ചിത്രത്തിലെ എസ് രമേശൻ നായരുടെ വരികൾക്ക് ബാലചന്ദ്ര മേനോൻ സംഗീതം നിർവഹിച്ച് പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ ചേർന്നു പാടിയ ഏതൻ താഴ്വരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണം. ഈ ഗാനം എന്റെ സുഹൃത്ത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുള്ള സണ്ണി ചെറിയാനു വേണ്ടി സമർപ്പിക്കുന്നു. ബേബി പാപ്പാളിൽ, മുഹമ്മദ്.

ഹായ് രഞ്ജിനി, സുഖമല്ലേ? ലങ്കേഷ് അഗസ്ത്യക്കോട്, സന്ദീപ് സുരേഷ്, എം കെ ദിലീപ്, സെവിൽ ജിഹാൻ, എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, കുരിപ്പുഴ സജീവ്, പ്രോഗ്രാം

മേധാവി പി എ ബിജു സാർ, എല്ലാവർക്കും, ഐശ്വര്യ, റൂബി ബാബു തുടങ്ങിയവർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു. ഒറ്റയടിപ്പാതകൾ എന്ന ചിത്രത്തിനു വേണ്ടി അരുന്ധതി പാടിയ ഗാനമാണ് മരത്തുംകോട് നിന്നും രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: നിങ്ങൾ ഒരു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായെങ്കിൽ പണം നഷ്ടമായെന്ന് തോന്നുന്നുണ്ടോ? പരിഭ്രാന്തരാകേണ്ട. തട്ടിപ്പ് നടന്ന ഉടൻ തന്നെ കേന്ദ്രീകൃത സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിക്കുക. പണം പോയ വിവരം എത്രയും പെട്ടെന്ന് അധികാരികളെ അറിയിച്ചാൽ അത് തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ട്. ഓർക്കുക, വേഗത്തിൽ പ്രവർത്തിക്കുക. 1930 വിളിക്കുക.
1: രഞ്ജിനി തുടരുന്നു. ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിലെ സ്വയംവര ചന്ദ്രിക എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കണം എന്നാവശ്യപ്പെട്ട് രഞ്ജിനിയിലേക്ക് കത്തയച്ചിരിക്കുന്നത് ഓച്ചിറ ശിവകുമാർ പ്രയാർ വടക്ക്. ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ദീപക് ദീവ്, പാടിയത് പി ജയചന്ദ്രനും സുജാതയും.

രഞ്ജനിയിലൂടെ കളിപ്പാട്ടം എന്ന ചിത്രത്തിലെ കളിപ്പാട്ടമായി കൺമണി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കണം എന്നാവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് ഓച്ചിറയിൽ നിന്നും ബിനു പായിക്കുഴി. തീർച്ചയായും കേൾപ്പിച്ചു തരാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ, പാടിയത് യേശുദാസ്.

0: അപരിചിതരിൽ നിന്നും വരുന്ന ലിങ്കുകളും കോളുകളും സമ്മാനം ലോൺ സൗജന്യങ്ങൾ എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളുടെ ഒ ടി പി ചോദിക്കുന്നവരെ സൂക്ഷിക്കുക. വ്യക്തിഗത വിവരങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത്. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ തന്നെ സഹായത്തിനായി സൈബർ ഹെൽപ്പ് ലൈൻ 1930 വിളിക്കുക. സൈബർ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ്.
1: തേന്മാവൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ കറുത്ത പെണ്ണ് എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് കാര്യവട്ടത്ത് നിന്നും ശാന്തി ഷാജു. കാര്യവട്ടത്ത് നിന്നും ശാന്തി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ബണി ഇഗ്നീഷ്യസ്, പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും.
2: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

ഇമ്പമാർന്ന എന്റെ പ്രിയപ്പെട്ട രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുപ്പളം ചേർത്തല കാത്തിരിക്കുന്ന ഗാനം, സിനിമ എന്റെ നന്ദിനിക്കുട്ടിക്ക് പാട്ട് ഇനിയും വസന്തം പാടുന്നു. ഈ ഗാനം പാടിയത് യേശുദാസ്, വരികൾ ഒ എൻ വി കുറുപ്പ്, ഈണം നൽകിയത് രവീന്ദ്രൻ. എല്ലാ സംഗീതാസ്വാദകർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു.

0: ഓൺലൈൻ ഗെയിമിംഗിലെ കെണികൾ, സോഷ്യൽ മീഡിയയിലെ അതിക്രമങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. സൈബർ ബുള്ളിയിംഗ് പോലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ഒളിച്ചുവെക്കരുത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. എല്ലാ സഹായത്തിനും സൈബർ ഹെൽപ്പ് ലൈൻ 1930 ബന്ധപ്പെടുക. സൈബർ ലോകം സുരക്ഷിതമാക്കാം.
1: സ്നേഹപൂർവം രഞ്ജനിക്ക്. ഞാനൊരു ഗായകനും ഗാനാസ്വാദകനുമാണ്. കൂടുതലായും കരോക്കെ ഗാനമേളകളിലാണ് ഗാനങ്ങൾ ആലപിക്കാറ്. പ്രിയ രഞ്ജനി, ഞാൻ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ കേൾപ്പിച്ചു തരുന്ന നിന്റെ സന്മനസ്സിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ആവശ്യപ്പെടുന്ന മെലഡികൾ കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ ഒരു ഗാനം കൂടി പ്രതീക്ഷിക്കുകയാണ്. സരിത എന്ന ചിത്രത്തിൽ സത്യനന്ദിക്കാട് രചിച്ച് ശ്യാം ഈണമിട്ട് യേശുദാസ് പാടിയ മഴ തുള്ളി തുള്ളി തുള്ളി നൃത്തമാടി വരും വാനിൽ എന്ന ഗാനം കേൾക്കാനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഈ ഗാനം എൻ്റെ പ്രിയ സുഹൃത്തായ ശ്രീ വട്ടിയൂർക്കാവ് സന്തോഷ് കുമാറിന് സമർപ്പിക്കുകയാണ്. സദയം ആചാരി തിരുവത്ര, ചാവക്കാട്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് വാണി രാജേന്ദ്ര. കത്തുകളിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. രഞ്ജിനി വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. കത്തുകൾ അയക്കേണ്ട വിലാസം രഞ്ജിനി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, മൂന്നാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, എ കെ സുജിത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.
1: ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
2: തീർച്ചയായും നിങ്ങൾക്ക് പോകാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പൊ പിന്നെ കേസുമില്ല.
3: വലിയ ഉപകാരം. വാച്ച.
4: സോമശേഖരൻ നായർ മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
1: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
2: ഓ,
5: ഓൺലൈൻ ന്യൂസിൽ ജോലി ചെയ്യുന്നോണ്ട് ഇവളുടെ സ്വഭാവവും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അല്ലാതെ എന്ത് പറയാനാ?
4: കാര്യം തെളിച്ചു പറയാ കമല.
5: തെളിച്ചു പറയാൻ ഒന്നുമില്ല. ഓന്തട്ട ശ്രദ്ധിച്ചിട്ടില്ലേ, വല്ല പൊട്ടും പൊഴിയും മാത്രം അറിഞ്ഞു വെച്ച് വെണ്ടയ്ക്ക അക്ഷരത്തിലാ ഓൺലൈൻകാരെ ന്യൂസ് കൊടുക്കുക. വായിച്ചു വന്ന ഒന്നും കാണത്തുമില്ല. അതുപോലെ തന്നെ ആയില്ല ഇതും. വിവാഹ തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്യിക്കാൻ ഇറങ്ങിയിട്ട് നാണം കെട്ടത് നമ്മളല്ലേ?
4: ശരിയാ, വേണമെങ്കിൽ ചിത്ര നിനക്ക് ഇതും ഒരു വാർത്തയാക്കാം.
6: നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കളിയാക്കുമൊന്നും വേണ്ട. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും.
5: അബദ്ധം പോലും. നല്ല കൂട്ടരാന്നാ തോന്നണേ. കഷ്ടം, അവരെ പിണക്കി വിട്ടല്ലോ.
6: പിന്നെ രണ്ടാം കെട്ടുകാരനെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ അമ്മ പറഞ്ഞു വരുന്നേ?
5: ഇമ്മാതിരി പണി കാണിക്കുന്ന നിന്നെ അന്വേഷിച്ചേ ഇനി നാല് കെട്ടിയവൻ കൂടി വരില്ല എന്നിട്ടല്ലേ?
6: ഞാൻ ഓർക്കുന്നത് അതല്ല. ആ സോമശേഖരൻ നായരുടെ മകള് ഇത്ര നാളായിട്ട് മുങ്ങി നടക്കുന്ന എന്തുകൊണ്ടായിരിക്കും?
5: ആ ഇൻസ്പെക്ടറെ കൂട്ടി നീ അന്വേഷിക്കാൻ ഇറങ്ങിക്കോ. ഇനി അതിന്റെ കുറവ് കൂടിയേ ഉള്ളൂ.
4: മോളെ, നിയമപ്രകാരം 7 വർഷമായിട്ടും ഒരാളെ പറ്റി വിവരമൊന്നും ഇല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടതായി കണക്കാക്കാൻ നിയമമില്ലേ? ഒരുപക്ഷേ ആ കുട്ടി.
5: അതെ, ചർച്ച മതിയാക്ക്. അച്ഛനും മോളും കൂടി ഊണ് കഴിക്കാൻ വന്നാട്ടെ.
4: അതൊരു നല്ല കാര്യമാ. വാ മോളെ.

0: ആരാ ചന്ദ്രു വന്നത്?
1: വേറാര്? ബ്രോക്കർ സുര.
2: കാര്യങ്ങൾ എനിക്കൊന്ന് വിശദീകരിക്കണമെന്നുണ്ട്. എന്നിട്ടേ
1: അടി എന്നിട്ട് തുടങ്ങിയാ മതിയെന്നാണോ?
2: അയ്യോ അയ്യോ കുഞ്ഞേ,
0: എന്ത് വിശദീകരിക്കാമെന്നാണ് സുര പറയുന്നത്?
2: അത് സോമൻ ചേട്ടാ, രാവിലെ ആ കുട്ടി ചെറിയൊരു ആവേശം കാണിച്ചു. പ്രായത്തിന്റെ അവിവേകമാണെന്ന് കരുതി അതങ്ങ് വിട്ടേക്കണം. നോക്ക്, വേറെ 3-4 കുട്ടികളുടെ ബയോഡാറ്റയും ഫോട്ടോയും കൊണ്ട് വന്നിട്ടുണ്ട്. പറ്റുമോന്ന്?
1: അത് കൊള്ളാം. ആദ്യത്തെ ആലോചന കാരണം സംഭവിച്ച പുലുകൾ പോരെ. ഇനി ഈ നാട്ടിൽ ഉണ്ണിയാർച്ചമാരെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ?
2: ശരിക്കും അതൊരു പാവം കുട്ടിയാ. ജേർണലിസം പഠിച്ചതുകൊണ്ടുള്ള ഒരു ചെറിയ അസ്ഥിതയായിട്ട് കണക്കാക്കിയാ മതി. ദാ ഈ മൊബൈലിലെ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ.
1: വേണ്ട സുരേ, തൽക്കാലം ഈ പെണ്ണന്വേഷണമൊക്കെ ഞങ്ങൾ നിർത്തി വച്ചിരിക്കുക.
0: ഇന്നാട്ടിൽ ഞങ്ങൾ പുതിയതായതുകൊണ്ട് പലർക്കും ഒരു അകൽച്ച തോന്നാം. ഒന്നുകൂടി പരിചയമായിട്ട് പോരെയെന്ന് ഞാനും ആലോചിച്ചു. പോലീസുകാർ വന്നതും മറ്റും ഇപ്പൊ തന്നെ നാട്ടിലൊരു സംസാരമായിട്ടുണ്ടാവും.
2: ഏയ്, അതൊന്നും കാര്യമാക്കണ്ടെന്നേ. നാട്ടിൽ നല്ല കുട്ടികൾക്ക് ഒരു പഞ്ഞവുമില്ല. ചന്ദ്രുവിന്റെ യോഗ്യതയ്ക്ക് പവൻമാർക്ക് പിന്നീട് തന്നെ ഞാൻ കൊണ്ടുതരും.
0: എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ. ആ സുരേ, ഇത് വെച്ചോ, രാവിലെ ഞാൻ തരാമെന്ന് പറഞ്ഞ തുക.
2: വേണ്ട സോമൻ ചേട്ടാ, ഞാൻ അങ്ങനെ കാശിന് വേണ്ടി മാത്രം തൊഴിൽ നോക്കുന്ന ഒരാളല്ല. ചന്ദ്രുവിന് നല്ലൊരു ബന്ധം എത്തിച്ചു തന്നിട്ടേ ഞാൻ ഇനി കാശ് വാങ്ങിക്കത്തുള്ളൂ. അതെന്റെ തീരുമാനമാണ്.

0: ആ ഞാനിത്തിരി വൈകിപ്പോയി. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നേരം ഓരോരോ തിരക്കുകളാ. എന്താ ചിത്ര കാണണമെന്ന് പറഞ്ഞത്?
1: വേറൊന്നിനുമല്ല സർ, രാവിലത്തെ സംഗതി അല്പം ചീറ്റിപ്പോയി. എന്നാലും എനിക്കിപ്പോഴും ചില സംശയങ്ങളൊക്കെ ഉണ്ട്.
0: ചിത്ര അതിനിയും വിട്ടില്ലേ? ആ രണ്ടാം കെട്ടുകാരന്റെ പുറകെ ഇനിയും പോകുന്ന എന്തിനാ?
1: പുറകെ പോകുന്നൊന്നുമല്ല സർ, പക്ഷെ ആ കല്യാണം കഴിച്ച കുട്ടി എന്തിനായിരിക്കും ഓടിപ്പോയത്? അതറിയാൻ ഒരു ചെറിയ ആകാംക്ഷ.
0: ഉത്തര സിമ്പിളല്ലേ? ആ പെൺകുട്ടിയുടെ അച്ഛനും ചന്ദ്രുവും ഒന്നിച്ചല്ലേ താമസം? അപ്പോ തെറ്റ് പൂർണ്ണമായും പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കും. അല്ലെങ്കിൽ ഒരച്ഛനും ആ പയ്യനെ കൂടെ താമസിപ്പിക്കില്ല. എനിക്ക് തോന്നുന്നത് മകൾ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം എന്നോണമാണ് ആ അച്ഛൻ ചന്ദ്രുവിന് വേറൊരു കല്യാണം തിരയുന്നത്.
1: പക്ഷേ ഏതായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് വരെ ഞാനൊരു കൺക്ലൂഷനിലെത്തില്ല.
0: 7 വർഷമായി തിരയുകയാണെന്ന് അവര് തന്നെ പറഞ്ഞു. ഇത്ര നാളും കണ്ടെത്താത്ത ആ കുട്ടിയെ ചിത്ര എവിടെ പോയി കണ്ടുപിടിക്കാനാ?
1: ഓടിപ്പോയി തിരയുകയാണ്, ഇതൊക്കെ അവര് പറഞ്ഞതല്ലേ സർ. യഥാർത്ഥത്തിൽ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. എന്തിനാ നമ്മൾ അവരുടെ വാക്കുകളെ മാത്രം വിശ്വസിക്കുന്നത്?
0: ചിത്രേ, ചിത്രയാണോ അതോ ഞാനാണോ പോലീസ്? ന്യൂസ് പോർട്ടലിലെ പണി വിട്ടിട്ട് വേണമെങ്കിൽ പോലീസിൽ ചേരാൻ ശ്രമിക്കാം കേട്ടോ.
1: സർ, ഒരു ജേണലിസ്റ്റിന് അല്പം പോലീസ് ബുദ്ധിയൊക്കെ ഉണ്ടാവാം. കേട്ടിട്ടില്ലേ, പല കേസുകൾക്കും പോലീസിന് ലീഡായിട്ടൊരു പത്ര റിപ്പോർട്ട്, അതുപോലെ ഇതും.
0: അപ്പോ ചിത്ര സീരിയസ് ആയിട്ട് തന്നെ പുറകെ പോകാൻ തന്നെ തീരുമാനിച്ചോ?
1: ഒരടിയുടെ വേദന ഞാൻ മറക്കും, പക്ഷേ ഈ ചമ്മലിന്റെ ജാള്യത എന്റെ ഉള്ളിൽ നിന്നങ്ങോട്ട് മായുന്നേയില്ല.

0: ഹാ, ചന്ദ്രു ഓഫീസിലെത്തിയോ? ഞാൻ കരുതി കല്യാണക്കുറിയൊക്കെ ആയിട്ടാണ് ഇനി ഓഫീസിലേക്ക് വരുന്നതെന്ന്.
1: തമാശ കളലേഖ, സംഭവിച്ച എന്താണെന്ന് ഞാൻ അന്ന് തന്നെ തന്നോട് ഫോൺ ചെയ്തപ്പോ പറഞ്ഞല്ലേ. ആ, അതൊക്കെ വിട്. ആ ജുവലറിക്കാരുടെ ആടിന്റെ പ്രിവ്യൂ കാണിച്ചോ, എന്താ അവരുടെ റിയാക്ഷൻ?
0: നമ്മുടെ കമ്പനിയുടെ വർക്ക് ആരെങ്കിലും ഇതുവരെ കൊള്ളില്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാം സെറ്റാണ്. എനിക്കറിയേണ്ടത് വേറൊന്നാണ്. എന്താണ് ചന്ദ്രുവിന്റെ

0: അടുത്ത പ്ലാൻ.
1: ഓ, എന്ത് പ്ലാൻ? ഫീനിക്സ് മാളിലെ ഇവന്റിന്റെ കാര്യമാണോ? അതൊന്നും നോക്കണ്ടല്ലേഖേ. അതാ കന്നഡക്കാരൻ കൃഷ്ണപ്പയുടെ കമ്പനിക്കേ കിട്ടു. നമ്മൾ വെറുതെ അതിന്റെ പുറകെ പോകണ്ട.
0: ഏ, വർക്കിന്റെ കാര്യമല്ല, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സമരത്തിന്റെ പേര് പോലും പോലീസ് സ്റ്റേഷനിൽ കയറാത്ത ചന്ദ്രുവിനെ വിവാഹ തട്ടിപ്പ് വീരനാക്കിയ ചിത്ര എന്ന പെൺകുട്ടിയുടെ പുറകെ പോകുന്നില്ലെന്നാ ചോദിച്ചത്.
1: എന്തിന്? അതൊക്കെ അപ്പോഴേ വിട്ട കേസല്ലേ.
0: വിടരുതെന്ന് ഞാൻ പറയുന്നത്, പെൺകുട്ടികൾ സ്മാർട്ട് ആവണം, പക്ഷേ ഓവർ സ്മാർട്ട് ആകരുത്. ലെവൽ ഡബിൾ സ്മാർട്ടാ ചന്ദ്രു.
1: അതിന്?
0: ഈ കമ്പനിയെ ചന്ദ്രു എന്റെ ബോസാണ്, പക്ഷേ കമ്പനിക്ക് പുറത്ത് ഒന്നിച്ചു പഠിച്ച സുഹൃത്ത്. ആ സുഹൃത്തിനെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല.
1: ലേഖ, നീ എന്ത് ചെയ്യാൻ പോവാ?
0: ഓവർ സ്മാർട്ട് കളിക്കുന്നവർക്ക് മറച്ചു പിടിക്കാൻ എന്തെങ്കിലും കാണും. അങ്ങനെ ഒരു ഭൂതകാലം ചിത്രക്കുണ്ടെങ്കിൽ ഞാൻ കുഴിക്കും. കുഴിച്ച് കുഴിച്ച് അസ്ഥി കൂടങ്ങൾ കിട്ടുന്നത് വരെ ഞാൻ തോണ്ടു.
2: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം മൂന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു, ചന്ദ്രിക ബ്രോക്കർ, സുര എ കെ സുജിത്, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ നാലാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: സംഗീത സരണി. കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: നിങ്ങൾക്ക് ഒരറിയിപ്പ് ലഭിച്ചു, പണം അടയ്ക്കണമെന്ന് പറയുന്നു. സംശയമുണ്ടോ? പേടിച്ച് സ്വയം തീരുമാനമെടുക്കേണ്ട. തട്ടിപ്പാണോ അല്ലയോ എന്ന് സംശയം തോന്നിയാലുടൻ സൈബർ ഹെൽപ്പ് ലൈൻ 1930 വിളിക്കുക. സൈബർ വിദഗ്ധരുടെ ഉപദേശം തേടുക. അബദ്ധങ്ങൾ ഒഴിവാക്കാം, സുരക്ഷിതരായിരിക്കാം. 1930 നിങ്ങളുടെ സുരക്ഷാ കവചം.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഏഞ്ചൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്കൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ಆಕಾಶವಾಣಿ കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ ആർത്തവ വിരാമം, അറിയേണ്ടതും പങ്കുവെക്കേണ്ടതും. നമുക്കറിയാം, സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ആർത്തവ വിരാമം അഥവാ മെനോപോസ്. എന്നാൽ സമൂഹവും കുടുംബവും അധികം ചർച്ച ചെയ്യാത്ത ഒരു വിഷയം കൂടിയാണിത്. ഒരുപാട് ശാരീരിക മാറ്റങ്ങളും മാനസിക സമ്മർദ്ദവും നേരിടുന്ന ഒരു സമയം. അവൾക്ക് വളരെ ദേഷ്യമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ സമൂഹത്തിനും കുടുംബത്തിനും എങ്ങനെ അവളെ സഹായിക്കാം, മനസ്സിലാക്കാം, എന്തൊക്കെ അതിനായി ചെയ്യാൻ സാധിക്കും എന്നെല്ലാമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാൻ എത്തിയിട്ടുള്ളത് സൈക്കോളജിസ്റ്റായ ഡോക്ടർ പി ടി വാണിദേവിയാണ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് റൂബി ബാബു.
1: സ്വാഗതം ഡോക്ടർ.
2: താങ്ക് യു.
1: ആദ്യം തന്നെ ചോദിക്കട്ടെ, ശരിക്കും മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണോ ആർത്തവ വിരാമം എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ നെറ്റ് ചുളിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നും നമ്മുടെ ചുറ്റുമുള്ളത്. അവരോട് എന്താണ് പറയാനുള്ളത്?
2: സാധാരണ ആർത്തവത്തിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന ആദ്യ ആർത്തവത്തിനെ കുറിച്ച്, ഋതുമതികളാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കുട്ടികളെ ബോധവൽക്കരിക്കാറുണ്ട്. പലപ്പോഴും കുടുംബങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ആകാംക്ഷയോടെ കാണാറുണ്ട്, പ്രിപ്പറേഷൻസ് കൊടുക്കാറുണ്ട്, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനകത്തും അതുപോലെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും നമുക്ക് കിട്ടാത്ത, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ തന്നെ ഒരു പകുതിയോളം നമ്മൾ പിന്നിട്ടതിന് ശേഷം ഉണ്ടാവുന്ന ഒരു വലിയ മാറ്റമാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യമല്ല അത്, അതൊരു പ്രോസസ്സാണ്. ആർത്തവ വിരാമമായി എന്ന് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ 12 മാസമെങ്കിലും സ്ഥിരമായി നമുക്ക് ആർത്തവം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അപ്പോഴാണ് നമ്മൾ ആർത്തവ വിരാമമായി എന്ന് പറയുന്നത്. അതിനു മുന്നേ ഉള്ളൊരു ഫേസ് ഉണ്ട്, ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് പറയുന്ന ഒരു സമയം. അതൊരു കുറച്ച് നാള്, ചിലപ്പോൾ ഒരു 2-3 വർഷം, മേ ബി ചിലർക്കൊക്കെ 1-5 വർഷം മുന്നേ ഒക്കെ തന്നെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും കോഗ്നിറ്റീവിലെയും, അതായത് നമ്മളുടെ ബൗദ്ധിക ബുദ്ധിപരമായ അല്ലെങ്കിൽ ബ്രെയിൻ ഇൻവോൾവ്മെന്റ് വളരെ കൂടുതൽ വേണ്ടുന്ന ഫോക്കസിങ്ങിനകത്ത് ഒക്കെ ഡിഫിക്കൽട്ടീസ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത് ഒരു പ്രശ്നം തന്നെയാണ്, വെറുതെ പറയുന്നതല്ല എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. ഇപ്പൊ സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഋതുമതിയാകുന്ന ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രിപ്പറേഷൻസും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ ആദ്യമായി അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കെയറും ഒക്കെ ഇന്ന് നമ്മൾ സമൂഹത്തിൽ നിലനിർത്തി പോകുന്ന ഒന്നാണ്. കുട്ടിയെ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് മിക്ക കുടുംബങ്ങളിലും എടുക്കാറുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. കുടുംബങ്ങളിലെ പോലെ തന്നെ സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയും അവയർനെസ് പ്രോഗ്രാംസ് ചെയ്തും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും കിട്ടാത്ത ഒരു വിഭാഗമാണ് ഈ ആർത്തവ വിരാമത്തിലേക്ക് എത്തി നിൽക്കുന്ന സ്ത്രീകൾ. അവരെ അംഗീകരിക്കുക, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സമൂഹം മനസ്സിലാക്കുകയും ചെയ്യേണ്ടെന്ന്, കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടെന്ന് ആവശ്യകതയുണ്ട്.
1: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഫേസിലും അവർ ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഉള്ള ആർത്തവം തൊട്ട്

0: ഒരു വേരിയേഷനിലേക്ക് പോകുന്നതാണ് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൻ്റെ കാരണം. ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ശാരീരികമായി മാത്രമല്ല, വെറുതെ അങ്ങ് ഒരു ആർത്തവം നിലയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അവിടെ നമ്മുടെ ഇമോഷൻസിന്റെ പുറത്തൊരു കൺട്രോൾ ഇല്ലായ്മ വരാം, പലരോടും നമുക്ക് ദേഷ്യം തോന്നാം, നമ്മളോട് തന്നെ ദേഷ്യം തോന്നുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം. പ്രധാനമായിട്ടും കാണുന്നത് നമുക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ, പിന്നെ എന്തിനാണ് ഇപ്പൊ ഇത്രയും ദേഷ്യം, ഞാൻ എന്ത് ചോദിച്ചാലും എന്തിനാണ് ദേഷ്യം എന്ന് തോന്നുന്ന ഒരു ക്ലിയർ കട്ട് ഡീമാർക്കേഷൻ നമ്മൾ കാണും. ചിലപ്പോൾ സങ്കടമായിരിക്കാം വരുന്നത്, കാരണമില്ലാതെ വെറുതെ ഒരു സങ്കടം, നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ. അതൊക്കെ സാധാരണ നമ്മൾ ഡിപ്രഷന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഉത്കണ്ഠയുണ്ടാവാം, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, എൻ്റെ ബന്ധങ്ങൾ എന്നിൽ നിന്ന് അറ്റുപോകുമോ, എങ്ങനെയൊക്കെയുള്ള ഉത്കണ്ഠകളും വ്യക്തികൾക്കുണ്ടാവാം. ഏത് തന്നെ ആണെങ്കിലും ഒരു പെരുമാറ്റത്തിലോ ചിന്തകളിലോ ഒരു വ്യത്യാസം നമ്മളിലൊരു വ്യക്തിയിൽ കണ്ടാൽ, അത് ആർത്തവവിരാമമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ മറ്റ് കാരണങ്ങൾ കൊണ്ടായിക്കോട്ടെ, ഇതുപോലെ ഒരു വ്യത്യാസം നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ കണ്ടാൽ അവിടെ നമ്മൾ ഇന്റർവീൻ ചെയ്യണം. അവരെ വെറുതെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ഇവാലുവേഷൻ എടുത്ത് അതിനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഞാൻ ഇത്രയും ഇത്രയുമുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ കാണുന്നു അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്വാഭാവികമായും പ്രായവും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഗൈനക്സിനും ജനറൽ മെഡിസിനിലുള്ള ഡോക്ടേഴ്സിനും അത് പറയാൻ പറ്റും. ഇത് ഒരു ഹോർമോണൽ വേരിയേഷൻ കൊണ്ടൊരു പെരിമെനോപോസൽ ഫേസിൽ വന്ന ഒരു കാര്യമാണോ, മറ്റെന്തെങ്കിലും റീസൺസ് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് റൂൾ ഔട്ട് ചെയ്യണം. അപ്പൊ ഇതൊരു വളർച്ചയുടെ കാലഘട്ടം മാത്രമാണ്, അതുകൊണ്ട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മെനോപോസ് ഫേസ് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം.
1: ഈ സമയത്ത് വരുന്നതാണ് ഈ ഉറക്കമില്ലായ്മ, അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും?
0: സാധാരണഗതിയിൽ ഉണ്ടാവുന്ന സിംറ്റംസ് ആണ് വിഷാദത്തിൻ്റെതായ സിംറ്റംസ് ആയിട്ടുള്ള ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ തോന്നായിക, ഒരു എനർജി ഇല്ലായ്മ, ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മെമ്മറി ലോസ് വരിക. മെമ്മറി ലോസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ഡിമെൻഷ്യയുടെ തുടക്കം എന്നുള്ള നിലയിലൊന്ന് തെറ്റിദ്ധരിക്കേണ്ടുന്ന മെമ്മറി ലോസ് അല്ല, വളരെ നിസ്സാരമായ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ സംഭവിച്ചോ അല്ലെങ്കിൽ ഞാനത് മറന്നുപോയതാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ്, അതിനെയാണ് നമ്മൾ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഒക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവാം. നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ സിംറ്റംസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. എത്രത്തോളം തീവ്രമാണ് ഈ സിംറ്റംസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ആ സിംറ്റംസിൻ്റെ തീവ്രത അനുസരിച്ചിട്ടാണ് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മതിയോ, കൗൺസിലിംഗ് വേണോ, സൈക്കോതെറാപ്പി വേണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസ് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം ഈ തീവ്രത അളക്കണമെങ്കിൽ വീണ്ടും നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം.
1: ഈ പ്രൊഫഷണൽ ഹെൽപ്പിന്റെ കാര്യം പറയുമ്പോഴാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം എപ്പോഴും ദ ലീസ്റ്റ് കൺസിഡറേഷൻ ആണ് അവർ വെക്കുന്നത്. കുടുംബാംഗങ്ങൾ എത്രത്തോളം ഇതിലെ ശ്രദ്ധിക്കണം?
0: സ്ത്രീകളുടെ പൊതുവെ ഉള്ളൊരു രീതി എന്ന് പറയുന്നത് ഒരു സെൽഫ് ടൈം ഇല്ലായ്മ തന്നെയാണ്. എന്ത് കാര്യവും ഇതെന്റെ അല്ലേ, അത് പിന്നെ ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈവൻ ഭക്ഷണം കഴിക്കുന്ന കാര്യം മുതൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ബാക്കി എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നവരുണ്ട്. ഇതൊക്കെ ഒരു അൺഹെൽത്തി പ്രാക്ടീസ് തന്നെയാണ്. അപ്പൊ അവിടെ കെയർ ചെയ്യുന്ന കുടുംബാംഗങ്ങൾ വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ ഹോർമോണൽ വേരിയേഷൻസ് ആണ് നമ്മുടെ പെരിമെനോപോസൽ സിൻഡ്രോമിന് അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്ന് പറയുമ്പോഴും സമൂഹം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ കുടുംബാംഗങ്ങൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, വീട്ടിൽ കൂടെ ജീവിക്കുന്ന മക്കളും ഹസ്ബൻഡും പാരൻസും ഇൻലോസും ഇവരെങ്ങനെ ഈ ഫേസിനെ കടന്നു പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അത് ആ ഫേസിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നിത്യേനയുള്ള സപ്പോർട്ടാണ് അതിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവൻ യാതൊരു വാല്യൂവും കൊടുക്കാതെ ഇവരെന്ത് ചെയ്യുന്നുവെന്നോ ഏത് ചെയ്യുന്നുവെന്നോ അന്വേഷിക്കാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് കെയർ ചെയ്തു എന്ന് പറയുന്നതിലല്ല കാര്യം. ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്നുള്ള പരിഗണന കുടുംബത്തിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ, നമ്മളെ ഒരാൾ കെയർ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്, എനിക്കെൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട് എന്നുള്ളൊരു തോന്നൽ തന്നെ നമ്മുടെ കുറേ മാനസിക പ്രശ്നം.

0: നിങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നോർമലി ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വരുന്ന ഒരാളെ അതിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കും എന്നുള്ളതല്ല. നമ്മളുടെ എൻവയോൺമെൻറ്റിന് നമ്മളുടെ ചിന്താരീതികളെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധി വരെയെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നാലും ചിലരിലെങ്കിലും നമ്മൾ അത്രയും സപ്പോർട്ട് കൊടുത്താൽ പോലും തീവ്രമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അങ്ങനെ വരുന്നവർ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ സപ്പോർട്ട് എടുക്കേണ്ടുന്നത് തന്നെയാണ്.
1: ഫാമിലി സപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമാണ് പാർട്ട്ണറുടെ സപ്പോർട്ട്. പോയി പറയണ നമ്മുടെ ബോഡി ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ പങ്കാളിയാണത് മനസ്സിലാക്കേണ്ടത്, അവരുടെ ലൈഫിൽ ഇത് വരുത്തുന്ന മാറ്റങ്ങൾ അത് എങ്ങനെയാണ്?
0: പങ്കാളികളുമായിട്ടുണ്ടാവുന്ന സ്ത്രീകൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സെക്ഷുവൽ ലൈഫിനെ ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ 40 വയസ്സെന്ന് അല്ലെങ്കിൽ 45 വയസ്സ് എന്നുള്ളൊരു പ്രായത്തിൽ നിൽക്കുന്ന സമയത്ത് ഭർത്താക്കന്മാരും നമ്മുടെ ഇന്നത്തെ കാലത്ത് ആ ഒരു പ്രായപരിധിയിൽ തന്നെ നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഒരു 55 വരെയൊക്കെ ഉള്ള പ്രായത്തിലുള്ള ഏജ് ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള നീഡ്സിന് വലിയ ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കുന്ന ഒരു സമയവുമാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ട്ണറിന് ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, ഇമോഷണൽ നീഡ്സ് ഉണ്ട്. അവിടെ പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വരാം, അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ലൈഫിനകത്ത് ഒരു സെക്ഷുവൽ ഫ്രീക്വൻസിയൊക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ഈ പെരിമെനോപ്പോസൽ ഫേസ് വളരെ തീവ്രമായി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അടുത്തു വരുന്നതോ അല്ലെങ്കിൽ വർത്തമാനം പറയുന്നതോ പോലും ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകാം. ഓൾറെഡി നമ്മളൊരു വിഷാദത്തിൻ്റെ പരിധിയിലോ അല്ലെങ്കിൽ ഉത്കണ്ഠയിലോ കൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ നമ്മളുടെ സെക്ഷൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യാം. ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ പാർട്ട്ണർ ഇതെന്താണ് കാര്യം എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഒപ്പം നമുക്കിതിനകത്ത് തെറപ്പീസ് കൊടുക്കാനായിട്ട് പറ്റും, ഹോർമോണൽ തെറപ്പീസ് കൊടുക്കാൻ പറ്റും. സെക്ഷുവൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസും ലൂബ്രിക്കൻസും അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പാർട്ട്ണർ വിചാരിച്ചാൽ സാധ്യമാകും, 100% സാധ്യമാകും എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് മൊമെന്റിലല്ല ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടുന്നത്, യങ്സ്റ്റേഴ്സും അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്. എങ്ങനെയാണ് പാർട്ട്ണറുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് നിലനിർത്തിക്കൊണ്ടുപോകേണ്ടുന്നത്, ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്.
1: പോസ്റ്റ്പാർട്ടം ഒക്കെ അനുഭവിച്ച ആൾക്കാർക്ക് ഇതിനുള്ള ചാൻസ് കൂടുതലാണോ?
0: കൂടുതലായിരിക്കും. സാധാരണഗതിയിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ വന്നവർക്ക് പെരിമെനോപ്പോസൽ ഫേസ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
1: ഇപ്പോ ഈ ഒരു ത്രൂ ഔട്ട് കെയർ ആ സമയത്ത് മാത്രം ശ്രദ്ധിക്കേണ്ട ഒന്നല്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഇത്?
0: ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പെരിമെനോപ്പോസൽ ഫേസിനെ അല്ലെങ്കിൽ ആ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവിടെ വളരെ വലിയൊരു റോള് ഹോർമോൺസ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലും നമുക്കൊരു സെൽഫ് മീ ടൈം കണ്ടെത്തുക എന്ന് പറയുന്ന സ്ത്രീകൾ പൊതുവേ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ അതിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, ഇന്ന് എൻതൂസിയാസ്റ്റിക്കലി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം, അത് ചിലപ്പോൾ ഭയങ്കര നിസ്സാരമായ ഒരു കാര്യമായിരിക്കാം, മറ്റൊരാൾ നോക്കുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ എന്നാൽ പോലും അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമ്മുടെ തലയിലുണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. അതുപോലെ വ്യായാമത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ വ്യായാമം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് സമൂഹത്തിൽ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. എന്നാൽ പോലും പുരുഷന്മാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നതിൻ്റെ റേറ്റ് ഭയങ്കര കുറവാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ സ്ത്രീയെന്നോ പുരുഷനോ ഭേദമില്ലാതെ വ്യായാമം നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഡയറ്റ് പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ അവോയ്ഡ് ചെയ്യുക, വണ്ണം വയ്ക്കുന്നു എന്നുള്ള തോന്നലുകൊണ്ട് അമിതമായി ഭക്ഷണം ഉപേക്ഷിക്കുന്ന രീതി, ഡ്രാസ്റ്റിക് ഡയറ്റിലേക്ക് പോവുക, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെയും നമ്മളൊരു കൺട്രോൾ വെക്കേണ്ടുന്നത്, ഡയറ്റ് എടുത്ത് നമ്മൾ വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുവാണെങ്കിൽ കൃത്യമായി അതൊരു പ്രൊഫഷണലിൻ്റെ അടുത്തുനിന്ന് തന്നെ ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. അല്ലാതെ എന്തെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കുകയോ സയന്റിഫിക് അല്ലാതെ ലോങ് ഡ്യൂറേഷൻ ഫാസ്റ്റിങ്ങിലേക്ക് പോവുകയോ പട്ടിണി കിടക്കുകയോ ഒക്കെ

0: ചെയ്യുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഹൈഡ്രേഷൻ, വെള്ളം എത്രത്തോളം കുടിക്കുക, പ്രത്യേകിച്ച് ഈ ഒരു ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായി കാണുന്ന ഒരു കാര്യമാണ്, ഡ്രൈ സ്കിന്നും ശരീരത്തിലുള്ള ചുളിവുകൾ ഫോം ചെയ്യുന്നതും ഒക്കെ ആ സമയത്തൊക്കെ അത് നമ്മളുടെ പേഴ്സണൽ പ്രസന്റേഷനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയും നാളും ഭയങ്കര സൗന്ദര്യബോധത്തോടുകൂടി ഒക്കെ നടന്നിരുന്ന, അല്ലെങ്കിൽ എന്നെ കാണാൻ ഭയങ്കര നല്ലതാണ് എന്നൊക്കെ സ്വയം വിശ്വസിച്ച് നടന്നിരുന്നവരിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതുപോലെയുള്ളത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവരെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. സോ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: ഈ യോഗയ്ക്ക് മെഡിറ്റേഷൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ?
0: യോഗ മെഡിറ്റേഷനൊക്കെ ഈ പറയുന്ന വ്യായാമ മുറകൾ നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം എന്നുള്ളതാണ്. റിഗറസ് ആയിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ ഉണ്ടാവാം, ഗെയിംസ് ഉണ്ടാവാം, സ്വിമ്മിങ്ങിന് പോകാം എന്നൊക്കെ പറയുന്ന പോലെ അവനവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വ്യായാമ മുറകൾ ശീലിക്കുക.
1: ഒരുപാട് കാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഇത് ഓരോരുത്തരിലും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇതിന്റെ കേസ് സ്റ്റഡീസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഒന്ന് രണ്ട് കേസുകൾ പറയാമോ?
0: വ്യക്തികൾ തമ്മിൽ എങ്ങനെയാണ് അവരുടെ മെനോപോസൽ ഫേസിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് വളരെ വലിയ വ്യത്യാസം. പ്രഗ്നൻസി പോലെ തന്നെ, നമ്മൾ എല്ലാവരിലെയും പ്രഗ്നൻസി ഒരേ രീതിയിലാണോ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. അതുപോലെ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു ഫേസ് തന്നെയാണ്, ഒരാളുടെ പോലെ തന്നെയായിരിക്കും മറ്റേയാളുടെ ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ആ ഒരു ഫേസിലൂടെ കടന്നു പോയി മെനോപോസ് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ ചുറ്റും. പീരിയഡ്സ് ഒക്കെ ആവുന്നതിന് മുമ്പ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും. അപ്പം അതുപോലെയുള്ള മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടായി പോകുന്നവരുണ്ട്. സിവിയറായിട്ടുള്ള പെയിൻ അനുഭവിക്കുന്നവരുണ്ട്. ഹോട്ട് ഫ്ലഷസ് ഒക്കെ വന്ന് ഉള്ളിൽ നിന്നൊരു ചൂട് വരുന്ന, അത് നമുക്ക് പ്രത്യേകിച്ചും പുറത്ത് ആർക്കും ചൂടില്ല, വീട്ടിലെല്ലാവരും ഫാൻ ഓഫ് ചെയ്യാൻ പറയുന്നു, പക്ഷെ നമ്മൾ രാത്രി കിടന്ന് വിയർക്കുകയാണ്. ആ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്ന രീതിയിൽ വിയർത്ത് മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു കനൽ കത്തിച്ചതുപോലെയുള്ളൊരു ചൂടൊക്കെ ഫീൽ ചെയ്യുന്ന അവസ്ഥ. അപ്പം അത്രയും ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന, തീരെയും മറ്റു മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാതെ ഉൾവലിഞ്ഞു പോകുന്ന അവസ്ഥ, ചിലരിലെങ്കിലും സൈക്യാട്രിക് സിംറ്റംസ് വരുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഒരു ഡിപ്രസീവ് ഫേസിലൂടെയോ അല്ലെങ്കിൽ ഒരു തീവ്രമായ ആങ്സൈറ്റിയോ പൊടുന്നനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു OCDയോ ഒക്കെ വരുന്ന അവസ്ഥയിലൂടെയും ഒക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബിഹേവിയറൽ ചേഞ്ചസ് കാണുമ്പോൾ ആ ഇതൊരു പെരിമെനോപോസൽ ഫേസ് ആണ്, അല്ലെങ്കിൽ ആർത്തവമൊക്കെ നിലയ്ക്കാറായതിന്റെ ഭാഗമാണ്, അത് സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കാതെ എന്താണ് നമുക്കിതിന് പരിഹാരം ചെയ്യാൻ പറ്റുന്നത്, തെറപ്പിസ്റ്റിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള വിലയിരുത്തൽ നടത്തേണ്ടുന്നത് അത്യാവശ്യം തന്നെയാണ്.
1: ഈ പറയുന്ന വിലയിരുത്തല് അവരുടെ വർക്ക് പ്ലേസിൽ ഇത് റിഫ്ലക്ട് ചെയ്യും, അവിടെ എത്രത്തോളം സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്?
0: ശരി തന്നെയാണ്, വർക്ക് പ്ലേസിലും റിഫ്ലക്ട് ചെയ്യും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്ത്രീകളാണ് നമ്മുടെ ബോസ് എന്നുണ്ടെങ്കിൽ ജോലി സ്ഥലം വളരെ ദുഷ്കരമാണ് എന്ന് പറയാറുണ്ട്. സ്ത്രീകളെ ജനറലൈസ് ചെയ്ത് അടച്ച് ആക്ഷേപിക്കുന്ന ഒന്നുമല്ല, പക്ഷെ എന്നാൽ പോലും ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെ ആലോചിക്കുമ്പോൾ മേ ബി ബോസൊക്കെ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഫേസിൽ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും അവരുടെ ഇമോഷണൽ റിയാക്ഷൻസ് ഒക്കെ, അവർക്ക് നമ്മുടെ മുമ്പിൽ വന്നിരുന്നിട്ട് കരയാനും ഒന്നും പറ്റില്ലല്ലോ. അവരത്രയും ചിലപ്പോൾ സ്വന്തം കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് പഴയതുപോലെ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നലിൽ നിന്ന് ഉണ്ടാവുന്ന ഉത്കണ്ഠയോ ഫ്രസ്ട്രേഷനോ ഒക്കെ ആങ്കറായിട്ടൊക്കെ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കാണുന്നത് കൂടെ വർക്ക് ചെയ്യുന്നവരെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫ്രണ്ട്ലി അല്ലാതെ ഇടപെടുക, സബോർഡിനേറ്റ്സിനോട് ഒരു കർക്കശ്യത്തോടുകൂടി ഫ്രസ്ട്രേഷൻ മുഴുവൻ ആങ്കറായിട്ട് കാണിക്കുന്ന രീതിയിൽ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ജൂനിയേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഇടപെടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ പുറകിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അവർക്ക് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും. അവിടെ നമുക്കിത് ചെയ്യാൻ പറ്റിയാൽ നമ്മളുടെ സുപ്പീരിയേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ ഈ പ്രായത്തിലുള്ളവരുടെ മാനസിക നിലയെ നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. ഇവിടെ ഇതിനകത്ത് എല്ലാമുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതൊരു പെരിമെനോപോസൽ കാര്യമാണ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളത് പലപ്പോഴും അംഗീകരിക്കാൻ സ്ത്രീകൾ തന്നെ തയ്യാറാവുന്നില്ല. ഓ അതൊന്നും സാരമില്ല, ഞാനത് മാനേജ് ചെയ്തോളാം എന്നുള്ളൊരു നിലയിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അങ്ങനെ അല്ല, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്.

0: നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടുന്ന കാര്യത്തിന് ഗൗരവത്തിൽ തന്നെ കാണണം എന്നുള്ള ഒരു അവബോധമാണ് നമുക്കുണ്ടാക്കിയെടുക്കേണ്ടുന്നത്.
1: ഇങ്ങനെ എല്ലാത്തിലും എനിക്കിതൊരു മാനസിക പ്രശ്നമാണെന്ന് കാണുന്ന സ്ത്രീകളില്ലേ, അല്ലെങ്കിൽ എനിക്കിതൊരു മെന്റൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതെന്റെ ഹോർമോണൽ ഇഷ്യൂസ് ആണ് എന്ന് കരുതി ഓവറായിട്ട് ഉത്കണ്ഠപ്പെടുന്ന സ്ത്രീകൾ
0: ഉണ്ടാവാം. അത് ഈ പറയുന്ന പോലെ ഓരോ കാര്യത്തിനെ കുറിച്ചും നമ്മളുടെ പെർസെപ്ഷൻ എന്താണ്, നമ്മളുടെ തോട്ട് പ്രോസസ് എന്താണ് എന്നുള്ളത് ആ ഒരു ഫേസ് കടന്നു പോകാൻ നമ്മളെ നല്ലോണം സഹായിക്കും. നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തിനെ ഫേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രിപ്പയർനെസ് എങ്ങനെയാണോ, അതിനനുസരിച്ചിരിക്കും നമ്മൾ അത് തരണം ചെയ്തു പോവുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫേസ് ആണ് മെനോപോസൽ ഫേസ് അല്ലെങ്കിൽ ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് പറയുന്നത്.
1: അതിന് ഈ സോഷ്യൽ മീഡിയയുടെ ആദിപ്രസരം ട്രിഗർ ആവുന്നുണ്ടോ? കാരണം അതിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ റീലിലും ഇന്ന ഇന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ, അതൊരു തെറ്റായ ഗൈഡൻസ് തരുന്നുണ്ടോ?
0: പലപ്പോഴും സോഷ്യൽ മീഡിയ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രോഗ്രാം പോലും ആൾക്കാരിൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ അതിന്റെ സോഴ്സിനെക്കാട്ടിലും
2: ആ സോഴ്സ് ക്ലിയർ ആണോ, അതിനെ കുറിച്ച് അറിയുന്നവർ തന്നെയാണോ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു ഇൻഫർമേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റീസ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കാതിരിക്കുക.
1: നമ്മൾ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ഹെൽപ്പ്, ഇപ്പൊ മാഡത്തിന്റെ അടുത്തൊക്കെ വരുന്ന ആ പ്രൊഫഷണൽ ഹെൽപ്പിന്റെ സ്റ്റേജിലല്ലാണ്ട് ഈ പറയുന്ന ദേഷ്യവും ഉത്കണ്ഠയും ഒക്കെ ഒരു മോഡറേറ്റ് ലെവലിലുള്ളവർക്ക് ജനറലി പ്രാക്ടീസ് എന്തൊക്കെ ചെയ്യാം അവരുടെ ആങ്കർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നോർമലി അവരുടെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നൊന്ന് പറയാമോ?
0: ആങ്സൈറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ വീണ്ടും ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് ടേമിലേക്കൊക്കെ പോകും. അല്ലാതെയുള്ള ചെറിയ സ്ട്രെസ് ഫാക്ടേഴ്സും ചെറിയ പേടി, ഭയം, വിഷാദം, അത് വിഷാദ രോഗമല്ല, പതിയെ ഒരു ഉൾവലിയാനുള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മളുടെ തൈറോയിഡ് അതുപോലെയുള്ള ഹോർമോൺസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. വൈറ്റമിൻ ഡി പോലെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ നോക്കണം. ഇതൊക്കെ ബാലൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന കുറേ കറക്ഷൻസ് ഉണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മീ ടൈം കണ്ടെത്തുക, നമ്മളുടെ ഒരു സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഇതുവരെ കിട്ടിയ ജീവിതത്തിനോട് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ ചെറിയ കാര്യത്തിനോടും ഒരു നന്ദിയോടുകൂടി കാണാൻ പറ്റുക. ഇതൊന്നും പെരിമെനോപോസൽ ഫേസിലൊന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടുന്ന ഒരു കാര്യമല്ല, ഏതൊരു വ്യക്തിയും ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മളുടെ ഹാപ്പിനെസ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ഇന്നത് ചെയ്താൽ സന്തോഷം കിട്ടും എന്ന് നമുക്ക് ആരുടെ കാര്യത്തിലും പറയാൻ പറ്റില്ല. ചിലർക്ക് സൈക്കിൾ ചവിട്ടുമ്പോഴായിരിക്കും സന്തോഷം, ചിലർക്ക് വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും സന്തോഷം, ചിലർക്ക് സമാധാനപരമായിട്ടിരുന്ന ഒരു സിനിമ കാണാൻ പറ്റിയാലായിരിക്കും സന്തോഷം. അത് അവനവൻ ഐഡന്റിഫൈ ചെയ്യുകയും ആ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിന് സമയം കണ്ടെത്തുകയും ചെയ്യണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പലപ്പോഴും നമ്മൾ പുതിയ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും എന്തൊക്കെയോ നമ്മൾ അച്ചീവ് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. പലപ്പോഴും നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ വയസ്സായി എന്ത് പഠിക്കാൻ, അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ, ഇനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അപ്പം എല്ലാ സമയത്തും എന്തെങ്കിലും ഒരു കാര്യം പുതിയത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട്. നമ്മളിപ്പോൾ കാണുന്നില്ലേ ധാരാളം സ്ത്രീകള് അഡൽസ് ആയതിന് ശേഷം ഡാൻസ് പഠിക്കാൻ വരുന്നവരെ, ഡാൻസ് പെർഫോം ചെയ്യുന്നവരെയും പാട്ട് പഠിക്കുന്നവരെയും ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് പഠിക്കുന്നവരെയും, ചിലർക്ക് സ്റ്റിച്ചിങ്ങിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് എംബ്രോയിഡറി ചെയ്യാനായിരിക്കും താല്പര്യം, ചിലർക്ക് കുക്കിംഗ്, ബേക്കിംഗ്, ഇന്നവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, യാത്രകൾ പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പൊ ഇതിനൊക്കെയുള്ള സമയവും സാഹചര്യങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ്. പൊതുവേ യാത്രയൊക്കെ പോകണം എന്ന് പലരോടും പറയുമ്പോൾ അവർ പറയാറുള്ളത് എവിടെ നിന്ന് അവിടെ വരെ നടക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല, അപ്പോഴാണ് ഞാൻ യാത്ര പോകുന്നത്, യാത്ര പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പറ്റാത്തതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടുന്നത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നമുക്ക് എന്ത് എഫേർട്ട് ഇടാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചിട്ട് നമ്മൾ ആ മേഖലകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് നമുക്ക് കൂടുതൽ സന്തോഷം തരും, നമ്മളുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. എനിക്ക് ഓരോ ദിവസവും ചെയ്യാനൊരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി ചെയ്യാനൊരു കാര്യമുണ്ട് എന്നുള്ളൊരു സെൻസ് ഉണ്ടാക്കും. ഞാൻ തന്നെ എനിക്ക് കൊടുക്കുന്ന വാല്യൂ കൂടും. നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്ത്

0: വസ്തുക്കളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് അതിനുള്ളൊരു സ്കില്ല് നഷ്ടപ്പെട്ടു പോയോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകാം. അതിനുള്ള റീസൺ സ്കില്ല് നഷ്ടപ്പെടുന്നതുകൊണ്ടല്ല, നമ്മൾ ആ മൊണോട്ടണസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു എന്നാണെങ്കിൽ അവർ ആ എന്നും കാണുന്ന മുഖങ്ങൾ തന്നെയാണ്. അവിടെ ഒരു പുതിയ സുഹൃത്തിനൊന്നുമുള്ള ഒരു സ്കോപ്പില്ല. അപ്പോൾ അത് ഈ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പുതിയ സോഷ്യൽ റിലേഷൻസും കിട്ടും. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക.
1: കാലഘട്ടത്തിന്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. ഇതുപോലൊരു ചർച്ച നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലും കുറച്ച് നാളുകൾക്ക് മുമ്പാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു കാലഘട്ടത്താണെങ്കിൽ ഇത് ചർച്ച ചെയ്യാനോ പറയാനോ ഉള്ളൊരു സ്പേസ് പോലും നമുക്ക് ഇല്ലാതിരുന്നൊരു സമയമാണ്. ആ മാറ്റം എത്രത്തോളം നല്ലതാണ്?
0: തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചർച്ച വരുന്ന ഒരു കാലഘട്ടം വളരെ പേഴ്സണൽ എന്ന് നമ്മൾ ഇത്രയും നാളും വളരെ മറച്ചു വെച്ച് കൊണ്ട് നടന്നിരുന്ന അല്ലെങ്കിൽ ആ സഹനം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങി നിന്നിരുന്ന ആർത്തവം പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ഡിസ്കഷൻസ് പോകുന്നത് ഒക്കെ തീർച്ചയായിട്ടും നല്ല കാര്യം. നമ്മൾ മറ്റൊരു വ്യക്തിയെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ അനുഭവിക്കാത്തതൊന്നും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. അതിപ്പോൾ ഇനി എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ആനയും കുട്ടിയാനയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് കാണാത്തവർക്ക് അത് കൗതുകവും നിത്യേന അത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥലത്തേക്ക് കാട്ടുമൃഗങ്ങൾ പ്രവേശിച്ച് ഞങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇതും. എനിക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ വേറൊരാളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് പലപ്പോഴും ഇതുപോലെയുള്ള ചർച്ചകൾ തന്നെയാണ്. ഇത് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതല്ലേ, ഇനി എന്തിനാണ് വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നത്? പക്ഷെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു കാര്യം എത്തണം എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇതുപോലെയുള്ള ചർച്ചകൾ ഗുണം മാത്രമേ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ.
1: സ്ത്രീകളുടെ മനസ്സിന്റെ ആരോഗ്യം, അത് ജീവിതത്തിന്റെ തുടക്കമാണെങ്കിലും ജീവിതത്തിന്റെ സായാഹ്നത്തിലാണെങ്കിലും ഈ പറയുന്ന ഇടയ്ക്കുള്ള കാലഘട്ടം എവിടെയാണെങ്കിലും സ്ത്രീകളുടെ മനസ്സിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് നമ്മളോട് ഇത്രയും നേരവും സംസാരിച്ചതിനും പറഞ്ഞു തന്നതിനും ഒക്കെ ആകാശവാണിയുടെ നന്ദിയും ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. സ്ത്രീകൾക്ക് ഇനിയും ഇങ്ങനെ പറന്നുല്ലസിച്ച് നടക്കാനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലെ. താങ്ക് യു മാം.
2: താങ്ക് യു.
3: ആർത്തവ വിരാമം, അറിയേണ്ടതും പങ്കുവെക്കേണ്ടതും. സൈക്കോളജിസ്റ്റായ ഡോക്ടർ പി വാണിദേവിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഗൾ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ

0: ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. സുജാത ശ്രീനിവാസ്, നിഖിൽ എന്നിവർ പാടിയ ഗാനം. ചിത്രം ദുബായ്.

സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് കൃഷ്ണ.
1: എന്ത് ചെയ്യുന്നു?
2: ഞാൻ മഹാരാഷ്ട്രയിലെ അഗ്രികൾച്ചർ പഠിക്കുന്നു.
1: ഇവിടെ എവിടെയാ വീട്?
2: വീട് ഇവിടെ നെടുമ്പങ്ങാട്.
1: മഹാരാഷ്ട്രയിൽ എങ്ങനെ പോയി എത്തി?
2: മഹാരാഷ്ട്രയിൽ എക്സാം എഴുതി കിട്ടിയതാണ്. ഓൾ ഇന്ത്യ എക്സാം എഴുതി.
1: എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ?
2: പഠിക്കാനൊക്കെ കുഴപ്പമില്ല.
1: പഠിച്ചിട്ട് എന്തൊക്കെയാ സാധ്യതകൾ?
2: ഒരുപാട് സാധ്യതകളുണ്ട്. അഗ്രികൾച്ചർ ഓഫീസറായിട്ട് പിന്നെ നമുക്ക് നമ്മുടേതായ ബിസിനസ് നടത്താം.
1: എത്ര നാളായി അവിടെ പോയിട്ട്?
2: 1 ഇയറായി. ഫസ്റ്റ് ഇയർ, നെക്സ്റ്റ് സെക്കൻഡ് ഇയർ.
1: എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതമൊക്കെ?
2: അവിടുത്തെ ജീവിതം കുഴപ്പമില്ല. ഫുഡ് മാത്രമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്, ബാക്കിയെല്ലാം കുഴപ്പമില്ല.
1: എന്തൊക്കെയാ ഫുഡ് അവിടുത്തെ?
2: ഫുഡ് അവിടെ ചോറും ദാലും ചപ്പാത്തി, ഇതാണ് അവിടുത്തെ മെയിൻ ആഹാരം.
1: നമ്മൾ അവിടെ പോയിട്ട് എന്താ കൂടുതൽ കഴിക്കാറ്?
2: ഞാൻ അവിടെ പോയിട്ട് ചോറും ദാലും തന്നെ, വേറെ ഒന്നും ഇല്ല.
1: അവിടെ കടയിൽ പോയി കഴിക്കോ?
2: കടയിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത് വല്ല ചിക്കൻ ബിരിയാണി, നൂഡിൽസ് ഇതൊക്കെ അവിടെ കിട്ടുള്ളൂ. വേറെ നമ്മുടെ നാട്ടിലെ ഭക്ഷണം ഒന്നും അവിടെ കിട്ടൂല.
1: എന്ത് ചെയ്യാനാന്നേ?
2: അതെ, ഒന്നും ചെയ്യാനില്ല.
1: കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ?
2: ഓ, കൂട്ടുകാർ ഒരുപാട് പേരുണ്ട്.
1: അവരോടൊക്കെ എങ്ങനെ സംസാരിക്കും?
2: കുറച്ച് ഹിന്ദി, കുറച്ച് ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ. അവർക്ക് മറാഠിയാണ് കൂടുതൽ അറിയുന്നത്, പക്ഷേ നമ്മൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ പറഞ്ഞ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും.
1: നമ്മൾ മറാഠി പഠിച്ചോ അവർ മലയാളം പഠിച്ചോ?
2: നമ്മൾ ചെറുതായിട്ട് മറാഠി പഠിച്ചു, അവർ മലയാളം പഠിക്കാൻ പാടാണ്.
1: പഠിപ്പിക്കാൻ നിന്നില്ല നമ്മള്.
2: ആരൊക്കെയല്ല
1: വീട്ടില്?
2: വീട്ടിലെ അമ്മ, അച്ഛനും അനിയത്തിയും അമ്മുമ്മയും ഞാൻ.
1: എന്ത് ചെയ്യുന്നവരൊക്കെ?
2: അമ്മ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, അച്ഛൻ ഡ്രൈവറാണ്, അമ്മുമ്മ വീട്ടില്, അനിയത്തി 9ാം ക്ലാസ്.
1: ഓക്കെ. അവിടെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
2: കൂട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കും, പിന്നെ പുറത്തൊക്കെ പോകും, അതൊക്കെ തന്നെയാണ്.
1: പാട്ട് പാടും?
2: പാട്ട് പാടൂല, കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം.
1: എന്താ പാടാത്തെ?
2: പാടാൻ അറിയില്ല, കേൾക്കാനാണ് ഇഷ്ടം.
1: പാടി കൂട്ടുകാരൊക്കെ വെറുപ്പിക്കണ്ടേ?
2: അങ്ങനെയൊന്നുമില്ല. ബാത്റൂമിലൊക്കെ നമ്മൾ പാടുകൾ കുളിക്കാൻ കയറുമ്പോ അങ്ങനത്തെ പാട്ടുകൾ.
1: കേൾക്കൂലോ?
2: അതെ, നമുക്ക് മാത്രം കേട്ടാൽ
1: കേട്ടില്ല. ഐഡിയ?
2: അതെ.
1: നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
2: നൈറ്റ് ഡ്രൈവ് സിനിമയിലെ പാതി പാതി പറയാ ആ പാട്ട്.
1: എന്തുകൊണ്ടാ പാട്ടിനോട് ഇഷ്ടം തോന്നിയത്?
2: അത് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാല് ആ രാത്രി സമയത്ത് അവർ ആ നൈറ്റ് ഡ്രൈവും ആ സിംഗേഴ്സിന്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ അതൊക്കെ തന്നെയാണ് ആ പാട്ട് ഇവിടെ ഉള്ള ഇഷ്ടം. റൊമാന്റിക് ഗാനം.
1: റൊമാന്റിക് ആയി അവിടെ പോയിട്ട്?
2: റൊമാന്റിക് ഒന്നും ഇല്ല. സെറ്റ് ആയില്ല.
1: എന്ത് ചെയ്യാനാ? ദൈവമേ, ഈ പരച്ചിൽ കേൾക്കുന്നില്ലേ?
2: ദൈവം കേൾക്കുന്നില്ല.
1: ഇപ്പൊ അവധി കഴിഞ്ഞ് വീണ്ടും പോകുമ്പോഴത്തേക്ക് ദൈവം കേൾക്കും.
2: അല്ല, അവിടെ ഒന്നും മറാഠികളൊന്നും സെറ്റ് ആവാൻ സാധ്യതയില്ല.
1: വേണ്ട വേണ്ട, നമുക്ക് ഇവിടെ മതി.
2: ഇവിടെ മതി.
1: അവസാനം അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മള് പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല.
2: അതെ, ശരിയാണ്.
1: പിന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വെക്കേണ്ടി വരും.
2: ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പിന്നെ വേറെ ആരെയും വെക്കണം.
1: അതെ അതെ അതെ. അപ്പൊ ഒന്നും വേണ്ട, നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഷിഫ്നാസ് ഫാത്തിമ.
0: ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ആരാ ഈ പേരിട്ടത്?
1: അച്ഛനമ്മ എനിക്കല്ലോ.
0: നമുക്ക് അങ്ങനെ അറിയാല്ലേ.
1: അതന്നെ
0: നമ്മളെ വിളിക്കുന്നു എന്തോ എന്ന് നമ്മൾ വിളിയേക്കുന്നു.
1: ശരിയാ, അങ്ങനെ.
0: പേരിന്റെ അർത്ഥം അറിയാവോ?
1: പേരിന്റെ അർത്ഥം കപ്പൽ, അങ്ങനെ കണ്ടുമാണ് പണ്ട് എന്തോ ആരെ പറഞ്ഞ പോലെ.
0: അറബി പേരാണ്
1: ആണെന്ന് തോന്നുന്നു.
0: അപ്പൊ ഗൾഫ് നാട്ടിലോട്ട് വിടാൻ വേണ്ടിട്ടായിരുന്നു.
1: അതെനിക്കറിയത്തില്ല.
0: എന്തോ കൂടുതൽ ലക്ഷ്യമുണ്ട്.
1: ഉണ്ടായിരിക്കും.
0: എന്താ ചെയ്യുന്നത്?
1: അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്.
0: അതിന്റെ ഉഷാറാണ് ഈ മുഖത്ത് കാണുന്നത്. എവിടെയാ നാട്?
1: എന്റെ വീട് തിരുവല്ല.
0: ആരൊക്കെ എന്റെ വീട്ടില്?
1: എന്റെ വീട്ടില് ഇപ്പൊ മദർ മാത്രമേ ഉള്ളൂ. അച്ഛൻ പുറത്താണ്, ചേട്ടനുണ്ട്, വൈഫുണ്ട്, അവരും പുറത്താണ്.
0: എല്ലാരും പുറത്താണ്, നമ്മളും പുറത്താണ്.
1: നമ്മളും പുറത്താണ്.
0: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
1: കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു.
0: ഇപ്പൊ എത്ര വർഷമായി?
1: ഞങ്ങളുടെ എക്സാം കഴിഞ്ഞു, ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണ്. രണ്ടു മന്ത് കൂടെ ഉള്ളൂ.
0: അത് കഴിഞ്ഞ് നമുക്ക് ജോലിക്ക് കയറാം.
1: കയറാമെന്ന് വിചാരിക്കുന്നു.
0: പിന്നെ വിചാരിക്കണ്ട, നമ്മളത് കയറുവാണ്. അപ്പൊ ഈ പഠന സമയമൊക്കെ കഴിഞ്ഞുള്ള ഈ ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
1: ചുമ്മാ വീട്ടിലിങ്ങനെ ഇരിക്കും. എവിടെയെല്ലാം പോവാണെങ്കിൽ പോകും. അതൊക്കെ തന്നെ.
0: വെറുതെ വീട്ടിലിരിക്കോ?
1: ഇടയ്ക്ക് പാട്ടൊക്കെ കേൾക്കും. അങ്ങനെ
0: കറങ്ങാനൊക്കെ പോകത്തില്ല?
1: വല്ലപ്പോഴും.
0: കൂട്ടുകാരുടെ പോവോ? വീട്ടുകാരുടെ പോവോ?
1: ചെലപ്പം കൂട്ടുകാരുടെ കൂടെ. അമ്മയും ഞാനും ഉള്ളതുകൊണ്ട് പുറത്തോട്ട് ഒരുമിച്ച് വല്ലതും പോയാ പോയി, ഇല്ലെങ്കിൽ.
0: അമ്മയെ കൊണ്ടുപോകത്തില്ലേ?
1: കൊണ്ടുപോകാറൊക്കെ ഉണ്ട്.
0: കൊണ്ടുപോലും എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയോ, എനിക്ക് ഇവിടെ ഇരിക്കാൻ മയ്യേ എന്ന് പറയണം. ഇടയ്ക്കിടയ്ക്ക് യാത്രയൊക്കെ പോണ്ടേ?
1: പോണം.
0: നാളെ തൊട്ടാവട്ടെ അല്ലേ?
1: അതെ അതെ, നാളെ തൊട്ടാവട്ടെ.
0: ലീവ് ഒക്കെ എങ്ങനെയാണ് വീട്ടിൽ പോകാൻ?
1: എന്റെ വീട് അടുത്തന്നെയാണ് ഹോസ്പിറ്റലിന്. അപ്പൊ പോയി വരുവാ ഡെയിലി.
0: പത്തനംതിട്ട തന്നെയാണ് പഠിക്കുന്നത്.
1: അതെ അതെ.
0: അപ്പൊ തിരുവനന്തപുരത്ത് എന്താ ആവശ്യമായിട്ട് വന്നതാ?
1: തിരുവനന്തപുരത്ത് ഞങ്ങൾ DMA യിൽ വന്ന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട്.
0: അങ്ങനെ ഒരു യാത്രയായിട്ട് എല്ലാവരും കൂട്ടുകാരും കൂടെ പോകുന്നു.
1: അതെ അതെ.
0: എങ്ങനെയുണ്ട് തിരുവനന്തപുരം കണ്ടിട്ട്?
1: കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു.
0: ഇഷ്ടപ്പെട്ടു. എവിടെയൊക്കെ പോയി?
1: ഞങ്ങള് സൂയിൽ പോയി, കറങ്ങി വന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു പാർക്കില്.
0: പിന്നെ അടുത്ത് എങ്ങോട്ടാ പോകുന്നത്?
1: അടുത്തപ്പൊ ഫുഡ് കഴിക്കണം, തിരിച്ച് ട്രെയിൻ കയറണം, വീട്ടിൽ പോകണം.
0: എന്താ ചെയ്യാനാണ്? പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ടുകൾ ഇഷ്ടമാണ്, കേൾക്കാറുണ്ട്. അങ്ങനെ
0: ഒരു താല്പര്യമില്ലാത്ത പോലെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, കേൾക്കാറുണ്ട്.
1: എപ്പോഴും കേൾക്കാറില്ല, വല്ലപ്പോഴും.
0: നമ്മുടെ ഈ പ്രോഗ്രാമിനോട് ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
1: 9 സിനിമയിലെ അകലെ എന്ന് പറയുന്നൊരു പാട്ടില്ലേ, അത് ഇഷ്ടമാണ്.
0: എന്താ പാട്ടിനോട് ഇഷ്ടം?
1: എന്തോ കേട്ടപ്പോ ഇഷ്ടം തോന്നി.
0: കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു പോയി.
1: അതെ അതെ. അങ്ങനെ
0: ഒന്നുകൂടെ കേട്ട് ഇഷ്ടപ്പെടാം.
1: ഓക്കെ, കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
3: എന്റെ പേര് ഷാരിക.
2: എവിടെയാണ് നാട്?
3: എന്റെ വീട് നെടുമങ്ങാട്.
2: എന്താ ചെയ്യുന്നത്?
3: ഞാൻ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കുകയാണ്.
2: അവർ സർട്ടിഫിക്കറ്റ് തന്നില്ല?
3: ഇല്ല, തന്നില്ല.
2: രണ്ട് കരച്ചിലേ തരാം. എനിക്ക് സർട്ടിഫിക്കറ്റ് തരണമേ. എങ്ങനെയെന്ന്
3: ഇപ്പൊ കുറച്ച് ആയതേ ഉള്ളൂ കോഴ്സ് കഴിഞ്ഞിട്ട്. അപ്പൊ കുറച്ച് ലേറ്റ് ആവുമെന്ന് അവർ പറഞ്ഞായിരുന്നു.
2: അവരുടെ കുട്ടമല്ല.
3: അല്ല,
2: പിന്നെ നമുക്ക് ക്ഷമിച്ചോളാം.
3: ഓ, അത് തന്നെ.
2: കാത്തിരിക്കാം. ഏതായിരുന്നു ഡിപ്ലോമ?
3: ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു, പോളി.
2: എന്നിട്ട് അടുത്ത പരിപാടികളൊക്കെ എന്താ?
3: അടുത്ത പരിപാടി ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ബാക്കി
2: തീരുമാനിക്കാനാണ്
3: അല്ല. അതുവരെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ബിൽഡിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്.
2: പിന്നെ അല്ല, വെറുതെ ഇരിക്കാനോ നമ്മളോ? അല്ലേ.
3: ഓ, അത് തന്നെ.
2: ആരൊക്കെ എന്റെ വീട്ടില്?
3: എന്റെ വീട്ടില് ഞാൻ, അമ്മ, അച്ഛൻ, ചേച്ചി ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞു പോയി.
2: എന്ത് ചെയ്യുന്ന അവരൊക്കെ?
3: അമ്മ ഹൗസ് വൈഫാണ്, അച്ഛൻ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്നത്.
2: അടി കൂടാതെ ചേച്ചി രക്ഷപ്പെട്ടു പോയി?
3: അടി കൂടുമായിരുന്നു, പക്ഷെ പോയപ്പോ ഭയങ്കര മിസ്സിംഗ് ആണ്.
2: എത്ര ദിവസം കഴിഞ്ഞു?
3: അങ്ങനെ ചോദിച്ചാ ഇപ്പോഴും ആ മിസ്സിംഗ് ഉണ്ട്. ഇന്നും കൂടെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. കണ്ടിട്ട് വരുന്ന വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന.
2: അത് ശരി. എന്നിട്ട് ചേച്ചി എന്തൊക്കെ തന്നു?
3: ചേച്ചി ചായ തന്നു.
2: ചോറൊന്നും തന്നില്ല?
3: ചോറ് ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി, ഇവിടെ വരണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി.
2: അമ്പട, നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയമൊക്കെ എന്താ ചെയ്യുന്നേ?
3: ജോലി കഴിഞ്ഞ് അങ്ങനെ ഒഴിവ് സമയം കിട്ടാറില്ല. രാവിലെ 9:30 കയറിയാ വൈകിട്ട് 7:30 ഇറങ്ങുന്നത്. അപ്പൊ വന്നിട്ട് പിന്നെ അങ്ങനെ സമയം കിട്ടൂല. കിട്ടണ സമയം റീല് കാണും, പിന്നെ പാട്ട് കേക്കും, പാടും. അങ്ങനെയൊക്കെ
2: പാട്ട് പാടും.
3: പാടും.
2: നമുക്ക് കുഞ്ഞായിട്ടൊരു പാട്ട് പാടിയാലോ?
3: ഞായിട്ടൊരു പാട്ട് പാടാം.

0: ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ് ആദ്യം മടിച്ച് മടിച്ച് ചെയ്യുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്.
1: അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ശീലമില്ല.
0: എത്ര പേർക്ക് ഈ പാട്ട് മിസ്സായി പോയേനെ അല്ലേ?
1: ആയിരിക്കാം, മേബി.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നന്നായിട്ട് പാടിയില്ലേ? അപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ വക ഒരു കയ്യടിയുണ്ട്, അതോടൊപ്പം നമുക്കൊരു പാട്ടും കൂടെ കേൾക്കാം. കേൾക്കാൻ ഏത് പാട്ട് ചോദിക്കും?
1: കേൾക്കാൻ വേണ്ടിട്ടാണെങ്കിൽ കമ്മാര സംഭവത്തില് രാവോ ഞാനോ ആ പാട്ട്.
0: എന്താ ആ പാട്ട് ഇഷ്ടപ്പെട്ടേ?
1: അത് കേൾക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട്
0: നമുക്ക് രസത്തിൽ കേൾക്കാം.
1: ആ കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 20, ശകവർഷം 1948 ആഷാഠം 13, 2026 ജൂലൈ 4 ശനിയാഴ്ച. ഇപ്പോൾ സമയം 4:30 മിനിറ്റും 35 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് ഫമിൽ ആദ്യം ചോദ്യോത്തരവേളയാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയായിരുന്നു? ചോദ്യമൊരിക്കൽ കൂടി പറയാം: കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയായിരുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകളിൽ കേൾക്കാം. 101.4 സ്പൈസ് എഫ് എമ്മിൽ നിന്നും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ആദ്യ ഗാനം കേൾക്കാം. അമരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്പുറം, സംഗീതം രവീന്ദ്രൻ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞ എടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: അടുത്ത ഗാനം യേശുദാസും സുശീലയും ചിത്രയും പാടിയത് എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനമൊരുക്കിയത് ബിച്ചു തിരുമല, ഇളയരാജ.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി വിഷ്ണു ലോകം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് കൈതപ്രം.

0: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
0: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഇനി ഭരതമെന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം രചിച്ച് രവീന്ദ്രൻ ഈണം നൽകിയ ഒരു ഗാനം കേൾക്കാം. പാടിയത് യേശുദാസും ചിത്രയും ചേർന്നാണ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞ എടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
3: അവ ITIക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: ആകാശവാണി സമയം 5 മണി. സംസ്കൃത പരിപാടിയിൽ ഇപ്പോൾ ഡോക്ടർ വിപിൻ തോമസ് നടത്തുന്ന പ്രഭാഷണം.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം.

0: പ്രിയ ശ്രോതാക്കളെ, അറിയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. ആദ്യ ഗാനം ക്രിഷ് എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, ശ്രേയ ഘോഷൽ എന്നിവർ പാടിയത്.
1: ശിവമല്ല

അടുത്ത ഗാനം ഉദിത് നാരായണൽ കൈ അഭിനയിക്കുന്നവർ പാടിയത് ചിത്രം മൻ.

ആഷിഖ് എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനുവും അനുരാധ പൊതുവാളും ചേർന്ന് പാടിയ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം 101.4. സമയം 5 മണിക്കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ പൂവത്തും ചോലയിൽ കുഞ്ഞിരാമനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.

0: പൂവത്തൻ ചോലയിൽ കുഞ്ഞിരാമനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്

ഇനി ഹാരിഷ് രാഘവേന്ദ്ര, സാധന സർഗം എന്നിവർ പാടിയ ഗാനം, ചിത്രം ഏപ്രിൽ മാതത്തിൽ.

0: ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റും 15 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. അറിയിപ്പുകൾ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 നിയമവീഥി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ വയോശ്രീ യോജന, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, രാജകുമാരിയും നടുമറ്റത്തെ കർഷകനായ ശ്രീ സിജു അറയ്ക്കപ്പറമ്പിൽ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുന്നു, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി, നാദരൂപിണി മ്യൂസിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടിയുടെ 2-ാം ഭാഗം, 8:00 സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വധർ ഗൃഹ സ്കീം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 കായിക ലോകം, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, പണ്ഡിറ്റ് അമർ ചതോപാധ്യായയുടെ സംഗീത കച്ചേരി, 11:00 ചലച്ചിത്രഗാനം. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:00 തമിഴ്മാലൈ, 4:30 ചലച്ചിത്രഗാനങ്ങൾ, 5:00 ഇസൈ തെൻഡ്രിൽ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:30 മുതൽ ICC വിമൻസ് വേൾഡ് കപ്പ് 2020 ക്രിക്കറ്റ് 2026 തത്സമയ പ്രക്ഷേപണം.
1: വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
0: ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയായിരുന്നു? 1857 ആലപ്പുഴയിൽ. ഒരിക്കൽ കൂടി പറയാം, കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് 1857 ആലപ്പുഴയിൽ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്.

ഇന്ന് 6:50 കിസാൻ വാണിയിൽ രാജകുമാരി നടുമറ്റത്തെ കർഷകനായ ശ്രീ സിജു അരക്കപ്പറമ്പിൽ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. 7:35 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടിയിൽ നാദരൂപിണി മ്യൂസിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടിയുടെ 2 ഭാഗം. രാത്രി 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ചുമുള്ള ഒരു അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: 1987 കേന്ദ്ര ഗവൺമെന്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പാസ്സാക്കുന്നത്. ഈ നിയമപ്രകാരം സാമ്പത്തികമോ മറ്റ് വൈകല്യങ്ങളോ കാരണം ഒരു പൗരനും നീതി നിഷേധിക്കപ്പെടില്ലെന്ന് ഉറപ്പാക്കുന്നതിന് രാജ്യവ്യാപകമായി 4 തലത്തിലുള്ള ഒരു ഘടന സൃഷ്ടിക്കുന്നു. ഇതിൽ ആദ്യത്തേത് നൽസ അഥവാ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയാണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് നയങ്ങൾ രൂപീകരിക്കുകയും ഫണ്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്ന പരമോന്നത സ്ഥാപനം. 2 തലത്തിൽ വരുന്നത് സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആണ്. നൽസയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയും സംസ്ഥാന പരിധികൾക്കുള്ളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ കേരള ലീഗൽ സർവീസസ് അതോറിറ്റിക്കാണ് ഈ ചുമതല. 3 ജില്ലാതലത്തിൽ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലാണ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി DLSA പ്രവർത്തിക്കുന്നത്. 4 താലൂക്ക് തലത്തിൽ നിയമസേവനങ്ങൾ ഗ്രാമീണ തലങ്ങളിലും താഴെത്തട്ടിലുള്ള ആളുകളിലേക്കും എത്തിക്കുന്നതിനാണ് TLSA താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റികൾ പ്രവർത്തിക്കുന്നത്. ഇവയാണ് സാധാരണക്കാരായ നമുക്കോരോരുത്തർക്കും എളുപ്പത്തിൽ സമീപിക്കാവുന്ന ഇടം. ഇങ്ങനെ നിയമം നിലവിൽ ഉള്ളപ്പോൾ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർക്കാണ് ഈ നിയമം പ്രയോജനപ്പെടുത്താനാവുക എന്നതാണ്. അത്തരത്തിൽ നിയമത്തിൽ 12 പരാമർശിക്കുന്നതുപോലെ ഇനി പറയുന്ന ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ നിയമപ്രകാരം കോടതി പ്രാതിനിധ്യം, രേഖകൾ തയ്യാറാക്കൽ, നിയമോപദേശം തുടങ്ങിയ സൗജന്യ നിയമസേവനങ്ങൾ ലഭിക്കുന്നതാണ്. സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അംഗങ്ങൾ, മനുഷ്യക്കടത്തിനോ ഭിക്ഷാടനത്തിനോ ഇരയാക്കിയവർ, തൊഴിലാളികൾ, ശാരീരികമോ മാനസികമോ ആയ വൈകല്യങ്ങളുള്ള വ്യക്തികൾ, വൻ ദുരന്തങ്ങൾ, അക്രമം, വെള്ളപ്പൊക്കം, വരൾച്ച, ഭൂകമ്പം ദുരന്തങ്ങൾ എന്നിവയുടെ ഇരകൾ, പോലീസ് കസ്റ്റഡിയിലോ സംരക്ഷണത്തിലോ ഉള്ള വ്യക്തികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിക്കുന്ന പരിധിക്ക് താഴെ വാർഷിക വരുമാനമുള്ള വ്യക്തികൾ. ഇത്തരത്തിൽ കേരളത്തിൽ 3 ലക്ഷം രൂപയാണ് വരുമാന പരിധി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. മേൽ പറഞ്ഞിട്ടുള്ളവർക്കാണ് ഈ നിയമം വഴിയുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നത്. ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ബദൽ തർക്ക പരിഹാരം അഥവാ ലോക് അദാലത്തുകൾ. കോടതി മുഖേന സിവിൽ കേസുകൾ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി കോടതിക്ക് പുറത്തു വെച്ച് തന്നെ ഒത്തുതീർപ്പാക്കാൻ കക്ഷികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ സംവിധാനത്തിലൂടെ നൽസ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ ലോക് അദാലത്തിൽ പരിഹരിക്കപ്പെട്ട് ഒത്തുതീർപ്പാകുന്ന ഉത്തരവുകളെ അവാർഡ് എന്നാണ് പരാമർശിക്കുന്നത്. ഇവിടെ സാധാരണക്കാരായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോക് അദാലത്ത് നൽകുന്ന ഒരു അവാർഡ് ഒരു സിവിൽ കോടതി ഡിഗ്രി അഥവാ ഉത്തരവായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവ അന്തിമവും എല്ലാ കക്ഷികൾക്കും ബാധകവുമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാന കാര്യം, ഇരു കക്ഷികളും തമ്മിൽ സമ്മതിച്ച് രമ്യതപ്പെട്ട് ഒപ്പുവയ്ക്കുന്ന ഒരു രേഖയായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാസ്സാക്കുന്ന അവാർഡുകൾക്കെതിരെ മറ്റു സിവിൽ കോടതികളുടെ നടത്തിപ്പിൽ ഉള്ളതിൽ നിന്നും വിപരീതമായി മേൽക്കോടതികളിലേക്ക് അപ്പീൽ നൽകാൻ കഴിയില്ല എന്നതാണ്. ഈ ഒരു നിയമ സംവിധാനത്തെ കോടതി നടപടികളുടെ സങ്കീർണതകളിൽ ഉൾപ്പെടുത്താതെ മേൽപ്പറഞ്ഞ ആളുകൾക്ക് തുല്യനീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ്.
2: നിയമം എല്ലാവർക്കും തുല്യമാണ്. നിയമം എല്ലാവർക്കും ലഭ്യമാക്കണം. എല്ലാവർക്കും സുഗമമായും നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളിലൊന്നാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി. സാമ്പത്തികമായോ സാമൂഹികമായോ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് നിയമസഹായം നൽകുക, അവബോധം സൃഷ്ടിക്കുക, കൂടാതെ വേഗത്തിൽ പ്രശ്നം പരിഹാരം കണ്ടെത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന DLSA, വിവിധ നിയമ ബോധവൽക്കരണ പരിപാടികൾ, ലോക് അദാലത്തുകൾ, മധ്യസ്ഥതാ നടപടികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ എന്നിവ മുഖേന സമൂഹത്തിൽ നിയമ സേവനങ്ങൾ എത്തിക്കുന്നു. ഇതുവഴി കോടതികളിലെ കേസുകളുടെ എണ്ണം കുറയ്ക്കുകയും സാധാരണക്കാർക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ നീതി ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇടുക്കി ജില്ലാ നിയമസേവന അതോറിറ്റി നടപ്പിലാക്കി വരുന്ന വിവിധ പ്രോഗ്രാമുകളും പ്രവർത്തനങ്ങളെപ്പറ്റിയും സംസാരിക്കുന്നതിനു വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇടുക്കി നിയമസേവന അതോറിറ്റി സെക്ഷൻ ഓഫീസർ ശ്രീ ബിജു ചാക്കോയാണ്. സാറിന് നിയമവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സർ, ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പിലാക്കി വരുന്ന നിയമ സഹായങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
3: ലീഗൽ സർവീസസ് അതോറിറ്റി വഴി നടപ്പിലാക്കി വരുന്ന നിരവധി പദ്ധതികളുണ്ട്. അവയിൽ ചിന്തിച്ചു നോക്കാം. ആദ്യമായി വിക്ടിം കോമ്പൻസേഷൻ എന്ന ഒരു സ്കീമാണ്. വിക്ടിം കോമ്പൻസേഷൻ എന്നതിൻ്റെ അർത്ഥം, ഒരു ക്രൈമിന് ഇരയാകുന്ന ഒരാൾക്ക് സർക്കാർ നൽകുന്ന അതിജീവനത്തിനുള്ള ഒരു കോമ്പൻസേഷനാണ് വിക്ടിം കോമ്പൻസേഷൻ. കൊലപാതകം

0: വഴി അല്ലെങ്കിൽ മർഡർ പോലുള്ള കുറ്റകൃത്യങ്ങൾ വഴി അനാഥരാക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് സർക്കാർ ധനസഹായം നൽകാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം തൊടുപുഴ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി വഴി ഏകദേശം 5,38,00,000 രൂപയോളം വിക്ടിം കോമ്പൻസേഷൻ ആയി അനുവദിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അവിടെ നടപ്പിലാക്കി വരുന്ന മറ്റ് ഒരു പദ്ധതിയാണ് ലീഗൽ അവയർനെസ് ക്ലാസുകൾ. അതായത് സാധാരണക്കാരിലേക്കും നിയമം എത്തിക്കുക, നിയമത്തെക്കുറിച്ച് അവരെ അവബോധം ഉള്ളവരാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ലീഗൽ അവയർനെസ് ക്ലാസുകൾ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി ആളുകളെ സംഘടിപ്പിച്ച് അവർക്ക് നല്ല ഒരു ഫാക്കൽറ്റിയെ വെച്ച് അവർക്ക് നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്താറുണ്ട്. അടുത്തതായിട്ടാണ് സംവാദ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയാണ്. ഇതും നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഒരു പദ്ധതിയാണ്. സംവാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കോടതി നടപടിക്രമങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് കുട്ടികൾക്ക് കോടതി നിയമ സംവിധാനങ്ങൾ പേടിക്കേണ്ടത് ഒന്നല്ല എന്ന് അവരെ അവബോധരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ മറ്റൊരു പദ്ധതിയാണ് റീകണക്റ്റിംഗ് യൂത്ത്. നമുക്കറിയാം നമ്മുടെ പുതിയ തലമുറ ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രീതിയിൽ അവരെ നല്ല ചെറുപ്പക്കാരാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് റീകണക്റ്റിംഗ് യൂത്ത്. അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാരായ ആളുകളെ അവർക്ക് നിയമം അറിയുന്നതിനുമായിട്ട് അവരെ സഹായിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ഗോത്രവർദ്ധൻ. അത് കൂടുതലായിട്ടും നടപ്പിലാക്കി വരുന്നത് വയനാട് ഇടുക്കി ജില്ലകളിലാണ്. കാരണം അവിടെയാണ് ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിരവധി പ്രോഗ്രാമുകൾ നടത്തി വരുന്ന ഇത്രയും അധികം പദ്ധതികളാണ് നിലവിൽ ഇപ്പോൾ നാൾസ വഴി നടപ്പിലാക്കി വരുന്നത്.
1: സർ, കുട്ടികൾക്ക് അവയർനെസ് ക്ലാസ്സുകൾ നൽകുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പം നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും എല്ലാം ഇത് നിർബന്ധമാണോ? അത് ഏത് ഏജ് ഗ്രൂപ്പിൽ വരുന്നവർക്കാണ് ഈ ക്ലാസ്സുകൾ നൽകുന്നത്?
0: ക്ലാസ്സുകൾ നൽകുന്നതിന് ഏജ് ഗ്രൂപ്പ് പറയുന്നില്ല. പക്ഷേ ഈ സംവാദ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ കുട്ടികളെ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളിലോ സർക്കാർ സ്കൂളിലോ പ്രൈവറ്റ് സ്കൂളുകളിലോ ഉള്ള കുട്ടികൾക്ക് നമ്മൾ സംവാദയിൽ അവരെ ഉൾപ്പെടുത്താറുണ്ട്.
2: ലീഗൽ സർവീസസ് അതോറിറ്റി സെക്ഷൻ ഓഫീസർ ശ്രീ ബിജു ചാക്കോ, ഒപ്പം ഹരിപ്രിയ.
3: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ഐ ഡി aardevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ഐ ഡി aardevikulam@gmail.com.
4: നിയമവീഥി സമാപിക്കുന്നു.

ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പൊതുജനങ്ങൾക്കായുള്ള ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്.

സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റുകൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ലഭ്യമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന് റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിലോ ജലാശയങ്ങളോട് ചേർന്ന് റോഡുകളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ ഉണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടങ്ങളിലും സഹായങ്ങൾക്കുമായി 1077 1077 എന്നീ ട്രോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിന് മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധ

0: ദൈർഘ്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2017 കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൌരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൗഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൌരന്മാർക്ക് സഹായങ്ങളും സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അലിംകോ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാർദ്ധക്യത്തിൽ ആവശ്യമായ സഹായ ഉപകരണങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഈ പദ്ധതി വളരെ സഹായകരമാണ്. മുതിർന്ന പൌരന്മാർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹായ ജീവന ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
1: ഇതുവരെ കേട്ടത് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഓൺലൈൻ ഗെയിമിംഗിലെ കെണികൾ, സോഷ്യൽ മീഡിയയിലെ അതിക്രമങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. സൈബർ ബുള്ളിയിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒളിച്ചിരിക്കരുത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
3: This is Akashvani, the news read by Naresh Mago. In a major boost to the India Semiconductor Mission, Prime Minister Narendra Modi inaugurated the CG Semi Outsourced Semiconductor Assembly and Test OSAT facility at Sanand in Gujarat a short while ago. Developed under the India Semiconductor Mission with an investment of over 7,500 crore rupees, the facility marks a major milestone in the country's tech manufacturing journey. Prime Minister Modi is currently addressing the program, so let's go over live to Sanand to listen to his address.
4: Design centers khulenge aur phir yahan se naye startups bhi niklenge. Yahi cluster ki taakat hoti hai.

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ಆಸ್ವಾದನಂ ಡಾಕ್ಟರ್ ಕೆಜಿ ಪೌಲೋಸ್.
1: അല്പവിഭവനായ തനിക്ക് സൂര്യവംശത്തിൻ്റെ കഥയെഴുതാൻ കഴിയുമോ എന്നായിരുന്നല്ലോ കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിൽ കാളിദാസൻ്റെ സന്ദേഹം. തനിക്ക് അത് കഴിയും എന്ന ആത്മവിശ്വാസമാണ് അടുത്ത ശ്ലോകത്തിൽ കവി പ്രകടിപ്പിക്കുന്നത്. പൂർവസൂരികൾ വഴി തുറന്നിട്ട് തന്നിരിക്കുന്നു. ആ വഴിയിലൂടെ സഞ്ചരിക്കുകയേ വേണ്ടൂ തനിക്ക്.

0: ഗതി.
1: അഥവാ അല്ലെങ്കിൽ പൂർവസൂരികൾ വാക്കിൻ്റെ വഴി തുറന്നു വച്ചിരിക്കുന്നു. കൃതാ വാക് സായേവ ദ്വാര, വഴി വാക്ക് തന്നെ വഴിയായിരിക്കുന്നു. പൂർവിക തുറന്നു വെച്ച വഴിയിലൂടെയുള്ള സഞ്ചാരം എനിക്ക് എളുപ്പമാകും. വജ്രസമുത്കീർണേ മണവു, മണി രത്നമാണ്. വജ്രം സൂചി, രത്നം വൈരം തുടങ്ങിയവ തുളയ്ക്കുന്നതിനുള്ള സൂചി, അതാണ് വജ്രം. വൈരസൂചി തുളച്ച രത്നത്തിലേക്ക് നൂലെന്ന പോലെ എളുപ്പത്തിൽ പൂർവികർ വഴി തുറന്നു വെച്ച രഘുവംശത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയും. രത്നം കോർത്ത് മാലയുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവന് രത്നമണികളിൽ സൂചി കൊണ്ട് നേരത്തെ തുളയുണ്ടെങ്കിൽ നൂൽകടത്താൻ വളരെ എളുപ്പമാണ്. ഇവിടെ രത്നം രഘുവംശം, പൂർവസൂരികൾ വജ്രസൂരി കൊണ്ട് ദ്വാരമുണ്ടാക്കിയിരിക്കുന്നു. നൂൽ പോലെ നൂണ്ടുകടക്കാൻ തനിക്ക് എളുപ്പമായി. മനോഹരമായിരിക്കുന്നു വജ്രസമുത്കീർണമായ രത്നത്തോടുള്ള ഈ സാദൃശ്യകൽപ്പന. അല്ലെങ്കിൽ വാക്കാം വഴി മുൻകവീന്ദ്രർ മെല്ലെ തുറന്നിട്ടെഴും ഇക്കുലത്തിൽ, ചൊല്ലാർന്ന വജ്രം തുളചേർത്ത കല്ലിൽ ചെല്ലുന്ന നൂൽ പോലെ എനിക്കു ചെല്ലാം. പൂർവസൂരികൾ എന്നതുകൊണ്ട് ആരെയൊക്കെ ആവാം കാളിദാസൻ ഉദ്ദേശിച്ചിരിക്കുക? വാൽമീകിയെ എന്നീ വ്യാഖ്യാതാക്കന്മാർ, പുരാണകർത്താക്കളെയും ആകാം. അവരും പാടുന്നുണ്ട് സൂര്യവംശത്തിൻ്റെ ഗാഥകൾ. എന്നാൽ ഈ കാവ്യത്തിൽ രാമായണത്തിലെയോ പുരാണങ്ങളിലെയോ വംശാനുക്രമണികകളെയല്ല കവി അനുവർത്തിക്കുന്നത്. കൂടുതൽ അടുത്തു നിൽക്കുന്നത് ഭാസൻ്റെ പ്രതിമാനാടകത്തിലെ ക്രമത്തോടാണ്. പ്രതിമാനാടകം ഭാസൻ്റേതാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ കാളിദാസൻ പ്രധാനമായി അനുസ്മരിക്കുന്ന പൂർവസൂരി ഭാസനെന്ന് നമുക്ക് ഉറച്ചു പറയാനാകും. മാളവികാഗ്നിമിത്രത്തിൽ ഭാസനെ ഓർമ്മിക്കുന്നുമുണ്ടല്ലോ കാളിദാസൻ. ഏതായാലും രഘുകുലചരിതത്തിൽ പൂർവികർ ചെയ്ത പരിശ്രമങ്ങൾ തനിക്കൊരു താങ്ങാകും എന്ന ആശ്വാസമാണ് കവിക്കിപ്പോൾ.
0: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഇന്ന് 6:50 കിസാൻ വാണിയിൽ കേൾക്കാം. രാജകുമാരി നടുമറ്റത്തെ കർഷകനായ ശ്രീ സിജു അരക്കപ്പറമ്പിലിൻ്റെ കാർഷിക അനുഭവങ്ങൾ. 7:35 ഇതളുകളിൽ നാദരൂപിണി മ്യൂസിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടിയുടെ 2-ാം ഭാഗം. രാത്രി 9:30 പ്രണയത്തിൻ്റെ

നാളെ വൈകുന്നേരം 5 മണിക്ക് ഇസൈ തെൻട്രിൽ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇഷ്ടഗാനങ്ങൾക്കായി 8281200715 എന്ന നമ്പറിൽ സന്ദേശങ്ങൾ അയയ്ക്കുക. ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം 5 മണിക്ക് ഇസൈ തെൻട്രിൽ.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒ ടി ടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
1: നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിലുണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: എന്റെ ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗ മുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടി ബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും എം എൽ എ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യകേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട കോന്നിയിൽ 13-വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ച് നിരണം രാജൻ

0: സാംബശിവന് കത്തെഴുതി. മൂന്ന് ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല, കഥാപ്രസംഗം നന്നായിരുന്നു എന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞു തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതിപാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
1: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027 ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകുളം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദുകൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭാ വാരാന്ത്യാവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. ഭരണപ്രതിപക്ഷ നിരയിലെ വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇറങ്ങിപ്പോകലുകൾക്കും സാക്ഷ്യം വഹിച്ച സഭാതലം ഏറെ കലുഷിതമായ 16 കേരള നിയമസഭയുടെ 1 സമ്മേളനത്തിന് സമാപനമായി. ഈ വാരത്തിൽ June 29, 30, July 1 തീയതികളിലായിരുന്നു സഭ സമ്മേളിച്ചത്. ഇതിൽ ആദ്യ ദിവസമായി 29 തന്നെ സഭാതലം പോർവിളികളാൽ മുഖരിതമായി. പുതുതായി അധികാരത്തിലെത്തിയ UDF സർക്കാർ മുൻ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ പെൻഷൻ വിതരണം തടഞ്ഞതിനെതിരെ LDF ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുവന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള പാനൽ രൂപീകരണം, കുറഞ്ഞ വേഗതയിലുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം എന്നിവയും ആ ദിവസം സഭയിൽ ചർച്ചയായി. മുൻ സർക്കാർ ആരംഭിച്ച തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സ്ത്രീ സുരക്ഷാ പ്രതിമാസ പെൻഷൻ വിതരണം നിർത്തിവച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയായിരുന്നു പ്രതിപക്ഷ വിമർശനം. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയത്. പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നും വീട്ടമ്മമാരുടെ കണ്ണുനീർ കാണാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ

ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. പട്ടിക സമഗ്രമായി പുനഃപരിശോധിച്ച ശേഷമേ പദ്ധതി തുടരുന്ന കാര്യം തീരുമാനിക്കുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സർക്കാരിന്റേത് സ്ത്രീവിരുദ്ധ സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റു പെൻഷനുകളോ സ്ഥിരവരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ പ്രതിപക്ഷം തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും സഭാ നടപടികളുമായി സംസാരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് നിലവിലുള്ള പല ഭൂനിയമങ്ങളും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും അവ കാലോചിതമായി പരിഷ്കരിക്കാൻ പ്രത്യേക പാനൽ രൂപീകരിക്കുമെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ സഭയെ അറിയിച്ചതായിരുന്നു മറ്റൊരു പ്രധാന സംഭവം. പുതുക്കിയ ബജറ്റിൽ പ്രഖ്യാപിച്ച രണ്ടാം ഭൂപരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. നിലവിലുള്ള ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കാൻ ജില്ലാതല അദാലത്തുകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഹെൽമറ്റും ട്രാഫിക് നിയമങ്ങളും കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയവും ശ്രദ്ധേയമായി. നിലവിൽ 25 കിലോമീറ്ററിൽ താഴെ വേഗതയും 250 വോട്ടിൽ താഴെ മോട്ടോർ ശേഷിയുമുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നോൺ മോട്ടോറൈസ്ഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനാൽ അവയ്ക്ക് ലൈസൻസോ ഇൻഷുറൻസോ നിർബന്ധമില്ലെന്നായിരുന്നു ഗതാഗത മന്ത്രി CP ജോണിന്റെ മറുപടി. ഇത്തരം വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കാൻ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 138(1) പ്രകാരം സംസ്ഥാനത്തിന് അധികാരമുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി നിയന്ത്രണങ്ങളും ഹെൽമറ്റുകളും നിർബന്ധമാക്കുന്നത് സർക്കാർ ഗൌരവമായി പരിഗണിക്കുകയാണെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ BJP അംഗം വി മുരളീധരനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മാധ്യമങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ മറുപടി നൽകി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയ്ക്കും അതേ ദിവസം സഭാതലം സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. കുടിശ്ശികയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഘട്ടംഘട്ടമായി കൊടുത്തുതീർക്കാൻ പുതിയ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ടെന്നും സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ട്രഷറി നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴക്കാലത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രധാന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിന്റെ കണക്കുകൾ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ സഭയിൽ അവതരിപ്പിച്ചു. June 30 മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിലെ ചോദ്യപേപ്പർ ചോർച്ചയും മൂല്യനിർണയത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടി ദേശീയ പ്രവേശന പരീക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Roji M. John നിയമസഭാ ചട്ടം 118 പ്രകാരം പ്രമേയം അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. അതേസമയം പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഭേദഗതികൾ വരുത്തണമെന്ന് BJP അംഗം വി മുരളീധരൻ ആവശ്യപ്പെട്ടെങ്കിലും സഭ അത് തള്ളിക്കളയുകയും ശബ്ദവോട്ടോടെ പ്രമേയം പാസാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായ വിതരണം വൈകുന്നതിനെതിരെയായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഫിഷറീസ് വകുപ്പിനെ വിമർശിച്ച് CPM അംഗം സജി ചെറിയാനാണ് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ധനസഹായമായി 1500 രൂപ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂറിന്റെ മറുപടി. ബാക്കി തുക സാധാരണയായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ ബാക്കിയുള്ള 2 ഗഡുക്കളും ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സൌജന്യ റേഷൻ വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. ഇതിനിടെ മന്ത്രി Shibu Baby John ഈ വിഷയത്തിൽ ഇടപെട്ട് മുൻ സർക്കാരിനെ വിമർശിച്ചത് പിന്നീട് സഭയിൽ വലിയ ബഹളത്തിന് വഴിവെച്ചു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനു ശേഷമായിരുന്നു ബഹളം. വാക്കൌട്ട് പ്രസംഗം നടത്തിയ പിണറായി വിജയൻ ഫിഷറീസ് മന്ത്രിയുടെ കഴിവുകേടുകൊണ്ടാണെന്ന് തോന്നും വിധമാണ് മറ്റൊരു മുതിർന്ന മന്ത്രി ഇടയിൽ കയറി മറുപടി പറഞ്ഞതെന്ന് കുറ്റപ്പെടുത്തി. കഴിവുകേട് എന്ന വാചകം ഭരണപക്ഷം ഒന്നാകെ ഏറ്റുപിടിച്ചതോടെ ബഹളമായി. ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മലയോര മേഖലകളിലെ നിരന്തരമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി Shibu Baby John സഭയിൽ ഉറപ്പു.

നൽകി. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും കൃഷിനാശം സംഭവിച്ചവരുടെയും കുടുംബങ്ങൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 1 ചേർന്ന സഭാ സമ്മേളനം സംഭവബഹുലമായിരുന്നു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല്, കേന്ദ്രത്തിന്റെ FCRA ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടുത്തി പാസാക്കിയ ധനബില്ല്, അതേചൊല്ലി പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം എന്നിവയ്ക്കെല്ലാം സഭാതലം സാക്ഷിയായി. ഭരണഘടനയുടെ 3 ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്നതിനായി രാഷ്ട്രപതി സഭയുടെ അഭിപ്രായം തേടിയ ദ കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബില്ലിലെ വ്യവസ്ഥകൾക്ക് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബില്ലിലെ 10 വ്യവസ്ഥകളും സഭയിൽ വായിച്ചു കേൾപ്പിക്കുകയും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ യാതൊരു എതിർപ്പുകളുമില്ലാതെ അത് അംഗീകരിക്കുകയുമായിരുന്നു. സന്നദ്ധ ജീവകാരുണ്യ സംഘടനകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി നിയമവും ചട്ടങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കേന്ദ്ര നിയമം കർശനമാക്കിയതുമൂലം സംസ്ഥാനത്തെ നിരവധി അനാഥാലയങ്ങളുടെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായതിന്റെ ഔദ്യോഗിക കണക്കുകൾ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിയതായും അദ്ദേഹം മറുപടി നൽകി. LDF പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണച്ചു. എന്നാൽ BJP അംഗം വി മുരളീധരൻ പ്രമേയത്തിന്മേൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചെങ്കിലും സഭ അത് തള്ളി. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണം എല്ലാ മാസവും 5 തീയതിക്ക് മുൻപായി നൽകുന്നതിനുള്ള പുതിയ സംവിധാനം നിലവിൽ വന്നതായി ഗതാഗത മന്ത്രി CP ജോൺ സഭയെ അറിയിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് പുറമെ കോർപ്പറേഷന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്ന പദ്ധതിയും അദ്ദേഹം വിശദീകരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി ഉൾപ്പെടുത്തിയുള്ള ധനബില്ലിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അവർ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ സാമ്പത്തിക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ സംസ്ഥാന ധനബില്ല് ശബ്ദ വോട്ടോടെ സഭ പാസാക്കി. ഈ വിഷയത്തിൽ സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നത് UDF മുന്നണിയുടെ ചർച്ചയിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്. വിൽക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ വിൽക്കില്ല. വിൽക്കണമെന്നാണെങ്കിൽ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നികുതിയായിരിക്കും പ്രാബല്യത്തിൽ വരികയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഏതായാലും ഭാഷാപരവും സാംസ്കാരികവുമായ കേരളത്തിന്റെ വ്യക്തിത്വത്തിന് ഭരണഘടനാപരമായ ഔദ്യോഗിക അംഗീകാരം നേടാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് July 1 സഭയിൽ കണ്ടത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് സംസ്ഥാനത്തിന്റെ പേരുമാറ്റത്തിന് അനുകൂലമായി നിന്നത്. കൂടാതെ സന്നദ്ധ സംഘടനകളെ പ്രതിരോധത്തിലാക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരെ കേരളത്തിന്റെ പൊതുവികാരം ശക്തമായി കേന്ദ്രത്തെ അറിയിക്കാനും ഈ ദിനത്തിലെ നടപടികളിലൂടെ നിയമസഭയ്ക്ക് കഴിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം അക്ഷയ് ഷാജി.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: കിസാൻ വാണി

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. രാജകുമാരി നടുമറ്റത്തെ കർഷകനായ ശ്രീ സിജു അറയ്ക്കപ്പറമ്പിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ.
1: ടീം കിസാൻ വാണി ഇന്ന് എത്തിയിരിക്കുന്നത് രാജകുമാരി നടുമറ്റം അറയ്ക്കപ്പറമ്പിൽ സിജുവിന്റെ കൃഷിയിടത്തിലാണ്. ഓട്ടോ ഡ്രൈവറായ സിജു ഫാബ്രിക്കേഷൻ ജോലികൾക്കൊപ്പമാണ് കൃഷിയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിജു തന്റെ കാർഷികാനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. സിജു നമസ്കാരം.
2: നമസ്കാരം.

0: എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗം, ഒപ്പം തന്നെ ഓട്ടോ റിക്ഷ ഡ്രൈവർ, അതോടൊപ്പം തന്നെ ഫാബ്രിക്കേഷൻ വർക്ക്, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി?
1: ഞാനിപ്പോൾ ഓട്ടോറിക്ഷ ഓടിയും ഫാബ്രിക്കേഷൻ വർക്കും കൂടെ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി. നേരത്തെ തൊട്ട് തന്നെ കൃഷി ഉണ്ടായിരുന്നു, 10-30 വർഷം മുമ്പ് കൃഷി ഉള്ളതാണ്. കാരണവരായിട്ട് കാർഷിക കുടുംബമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ ഈ പണികളെ കൊണ്ടുനടക്കുന്നു.
0: ഇപ്പോൾ എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത്?
1: നമ്മളിപ്പോൾ ഇഞ്ചി ചെയ്യുന്നുണ്ട്, ഏലം, പിന്നെ കുരുമുളക്.
0: കുട്ടിക്കാലത്തും ഇതൊക്കെ തന്നെയായിരുന്നോ കൃഷി? വേറെ എന്തെങ്കിലും വിളകൾ അന്ന് വേറെ ഉണ്ടായിരുന്നോ?
1: ഇല്ല, അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇഞ്ചി കുരുമുളകായിരുന്നു. ഏലമൊക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു 10-15 വർഷത്തിനുള്ളിലാണ് ഏലമൊക്കെ നമുക്ക് കയറുന്നത്. അതുവരെ നമുക്ക് ഇഞ്ചിയും കുരുമുളകും ആയിരുന്നു ഏറ്റവും കൂടുതൽ കൃഷി ഉണ്ടായിരുന്നത്.
0: ഈ ഇഞ്ചി കൃഷി രീതികൾ എങ്ങനെയൊക്കെയാണ്?
1: ഇഞ്ചി കൃഷി നമുക്ക് വേനൽമഴ ലഭിച്ചതിന് ശേഷം, അതായത് മെയ് അവസാനത്തോടുകൂടിയൊക്കെയാണ് നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വേനൽമഴ ലഭിക്കുന്നില്ല, ഇഞ്ചി കൃഷി ഭയങ്കര വളരെ താമസമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
0: നിങ്ങളുടെ മേഖലയിൽ ഇപ്പോൾ ഇഞ്ചി കൃഷി വളരെ കുറവാണോ?
1: ഏറ്റവും കുറവുള്ള മേഖലയാണ് നമ്മുടെ ഈ മേഖലയൊക്കെ.
0: മുൻപ് എങ്ങനെയായിരുന്നു?
1: മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷി ആയിരുന്നു ഇതിലെ ഈ പ്രദേശങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഇഞ്ചി കൃഷിയും കുരുമുളകും ആയിരുന്നു.
0: ഈ രാജകുമാരിയിൽ ഇഞ്ചിക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അന്നൊരു വില കൂടുതൽ വിപണിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്.
1: രാജകുമാരിയിലെ ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കയറ്റുമതിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഇഞ്ചിയായിരുന്നു നമ്മുടെ രാജകുമാരിയിലെ ഇഞ്ചി. നല്ല നാരും നല്ല എരിവും ഒക്കെ ഉള്ള ഇഞ്ചിയായിരുന്നു.
0: അതുപോലെ ഇവിടുന്ന് ആളുകൾ ദൂരസ്ഥലങ്ങളിലേക്ക് പോയി ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ രാജകുമാരി മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കർഷകർ ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട് ദൂരസ്ഥലങ്ങളിൽ പോയെന്നും കേട്ടിട്ടുണ്ട്. ശരിയാണോ?
1: എൻ്റെ കാരണവന്മാരൊക്കെ അത് മാമലക്കണ്ട സൈഡിലൊക്കെ പോയി ഇഞ്ചി കൃഷി ചെയ്ത് പണ്ട് കാലത്ത് അവർ ഇപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ ഈ സ്ഥലമൊക്കെ മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാരണവന്മാർ മാമലക്കണ്ടത്ത് പോയി ഇഞ്ചി കൃഷി ചെയ്തതാണ്. അവിടെ നിന്നുള്ള പൈസ കൊണ്ടുവന്നതാണ് ഇവിടെ നമ്മൾ ഈ സ്ഥലമൊക്കെ മേടിച്ച് നമ്മളിപ്പോൾ ഈ കൃഷി ഇവിടെ നടത്തുന്നത്.
0: ഇഞ്ചി കൃഷി എത്ര മാസം കൊണ്ട് വിളവെടുപ്പിലേക്ക് എത്താൻ പറ്റും?
1: ഇഞ്ചി കൃഷി 5 അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും. പൂർണ്ണമായ വിളവെടുക്കുക നടക്കാം.
0: ഇപ്പോൾ ഈ ഇഞ്ചി കൃഷി കുറയാനുള്ള കാരണം എന്താണ് ഈ മേഖലയിൽ?
1: മൊത്തം ഏലമായതോടുകൂടിയാണ് മൊത്തം ഇഞ്ചി കൃഷി എല്ലാവരും തന്നെ ഉപേക്ഷിച്ചത്. പിന്നെ ഇഞ്ചി കൃഷിക്ക് ഇഞ്ചിക്ക് പഴയ പോലെ വിലയൊന്നും കിട്ടുന്നില്ല. പിന്നെ ഉൽപ്പാദനം കുറവാണ്. അതിൻ്റെ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഇഞ്ചി കൃഷി ഒഴിവാക്കി ഏലകൃഷിയിലേക്ക് മാറി.
0: ഈ ഇഞ്ചിക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ വളമായിട്ട് ഉപയോഗിക്കുന്നത്? ജൈവവളമാണ് മിക്കവാറും, ചാണകം ഉൾപ്പെടെയുള്ള ജൈവവളമാണല്ലോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതെന്തൊക്കെയാണ്?
1: ജൈവവളം ഏറ്റവും കൂടുതൽ ചാണകമാണ്. ചാണകം, എല്ലുപൊടി, ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ നമ്മൾ ഇഞ്ചി നടുമ്പോൾ തന്നെ ചാണകം കൂട്ടിയാണ് നടുന്നത്. പിന്നെ ചപ്പ് വെട്ടി അതൊക്കെ ഇട്ടാണ്, അതൊക്കെ ചീഞ്ഞ് വളമാവുകയാണ്. ഏറ്റവും കൂടുതൽ ചാണകവും എല്ലുപൊടിയാണ് ഉപയോഗിച്ചിരുന്നത്.
0: ഈ ചാണകത്തിനൊക്കെ നമ്മൾ കന്നുകാലി വളർത്തലുണ്ടായിരുന്നോ അതോ പുറത്തുനിന്ന് വാങ്ങുവാണോ?
1: നമുക്ക് ആദ്യ കാലങ്ങളിൽ നമുക്ക് കന്നുകാലി ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ഇപ്പം പുറത്തുനിന്ന് വാങ്ങിക്കണം.
0: അതുപോലെ തന്നെ ഏലം, ഏതിനം ഏലമാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്?
1: നമ്മൾ ഞെള്ളാണി ഏലമാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: എന്താണ് അതിൻ്റെ പ്രത്യേകത?
1: പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു ഞെള്ളാണിയാണ് ചെയ്യുന്നത്.
0: താങ്കളുടെ കുട്ടിക്കാലത്തൊക്കെ ഈ ഇനമായിരുന്നോ?
1: നമുക്കിപ്പോൾ അറിയാവുന്ന തൊട്ട് ആ സമയം തൊട്ട്, നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് ഈ ഞെള്ളാണി ഈ ഏലം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഈ മറ്റുള്ള ഈ നാടൻ ഇനങ്ങളെക്കാൾ കൂടുതൽ ഉൽപ്പാദനശേഷി കൂടുതലുള്ളത് ഈ ഞെള്ളാണി ഇനത്തിനാണെന്ന് പറയുന്നു.
1: ആ, ഞെള്ളാണിക്കാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം കൂടുതൽ. ബാക്കി നാടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിളവ് കിട്ടുന്നില്ല. അതാണ് ഞെള്ളാണി ഇതിലേക്ക് മാറിയിരിക്കുന്ന എല്ലാവരും.
0: ഇതിൻ്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ് ഏലം?
1: ഏലം നമ്മൾ മഴക്കാലം, അതായത് ജൂൺ മാസത്തിലാണ്, ജൂൺ ജൂലൈയോടുകൂടിയാണ് കുഴികുത്തി ഏലം നടുന്നത്. അപ്പം ഏലം നടുമ്പോഴും പറഞ്ഞ പോലെ എല്ലുപൊടി അതുപോലെ ജൈവവളങ്ങളൊക്കെ ഇട്ടാണ് ഏലം നടുന്നത്. ഒരു 20 ദിവസം 25 ദിവസം കൊണ്ട് ഇപ്പോൾ ഈ ചിമ്പ് പൊട്ടാൻ തുടങ്ങും. പിന്നെ 1.5-2 വർഷത്തോടു കൂടി ഏലത്തിന് വിളവെടുക്കാൻ പാകമാവും.
0: ഇതിൻ്റെ ഒരു വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്?
1: വളപ്രയോഗം നമുക്ക് ജൈവവളം, ജൈവവളം മാത്രമല്ല, ജൈവവളം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ജൈവവളവും രാസവളവും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മാസം മാസം മരുന്നടിക്കണം.
0: എത്ര ദിവസം ഇടവിട്ടാണ് ഈ മരുന്ന് പ്രയോഗിക്കുന്നത്?
1: മരുന്ന് 30 ദിവസത്തിനുള്ളിൽ ഒന്നടിച്ച് അടുത്ത 30 ദിവസത്തിനുള്ളിൽ മരുന്നടിച്ച് അടുത്ത് അടിക്കണം. ഇല്ലെങ്കിൽ തണ്ടുതുരപ്പും കയറും.
0: വേറെ എന്തൊക്കെ രോഗബാധകളാണ് ഏലത്തെ പ്രധാനമായും ബാധിക്കുന്നത്?
1: പഴയ പോലെ അല്ല ഇപ്പോൾ ഏലത്തിനെല്ലാം ഭയങ്കരമായ രോഗപട രോഗ അവസ്ഥയാണിപ്പോൾ. ഫിസേറിയമായി, അതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ അഴുകലായി, തട്ടമറിച്ചിലായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കിപ്പോൾ.
0: ഇപ്പോൾ ഈ മഴക്കാലത്തിന് ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് അഴുകൽ രോഗം. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് എന്താണ് സ്വീകരിക്കുന്നത്?
1: അഴുകലിന് നേരത്തെ തന്നെ നമ്മൾ ബോഡമിശ്രിതം തളിക്കും. അതാണ് അഴുകലിന് ഏറ്റവും അനുയോജ്യമായ ഒരു മരുന്ന്. പിന്നെ നമുക്ക് COC കലക്കി ഒഴിച്ച് അത്യാവശ്യം നിയന്ത്രിക്കാം.
0: ഇതിപ്പോൾ മഴ തുടങ്ങുന്നതിന് മുൻപാണോ അതോ മഴയ്ക്ക് ശേഷമാണോ ഈ പ്രതിരോധം?

0: മാർഗം സ്വീകരിക്കുന്നത്.
1: മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം, എന്നാലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ.
0: ഇപ്പോൾ COC അല്ലെങ്കിൽ ബോഡോ മിശ്രണം തളിക്കുമ്പോൾ എത്ര നാളത്തേക്ക് ഇതിൻ്റെ ഒരു വാലിഡിറ്റി കിട്ടും നമുക്ക്? എത്ര നാൾ അത് മരുന്നിൻ്റെ ഒരു ഗുണം കിട്ടും?
1: നമുക്ക് ഏറ്റവും കൂടുതൽ 20 ദിവസം 25 ദിവസം വരെ.
0: അപ്പോൾ അതിനുശേഷം മഴയാണെങ്കിൽ വീണ്ടും ഇതേ
1: വളപ്രയോഗം ഇടയ്ക്ക് ഇടയ്ക്ക് നടത്തണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കഴുകി സാധനം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്,
0: സാധ്യത കൂടുതലാണ്.
1: സാധ്യത കൂടുതലാണ്.
0: ഇപ്പോഴത്തെ ഒരു വില വെച്ചിട്ട് ലാഭകരമാണോ ഏലം കൃഷി?
1: ഇപ്പോഴത്തെ വിലയിൽ ഏലം കൃഷി നമുക്ക് മെച്ചമുള്ള കൃഷിയാണ്, നമുക്ക് വേറെ വലിയ നഷ്ടങ്ങളോ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെയുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ്, അപ്പം അതുകൊണ്ട് നമുക്കത് വളരെ മെച്ചമുള്ളൊരു ഫീൽഡാണിത്.
0: പുറത്തുനിന്ന് ജോലിക്കാരെ വിളിക്കാറില്ല?
1: നമ്മൾ കായെടുപ്പിന് മാത്രമാണ് പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കാറുള്ളൂ, ബാക്കി എല്ലാത്തിനും ഞാനും എൻ്റെ വൈഫും തന്നെയുള്ള പണി മാത്രമേ ചെയ്യാറുള്ളൂ.
0: ഇതിൻ്റെ ഒരു സംസ്കരണം എങ്ങനെയാണ്? അതായത് ഏലക്ക ഉണങ്ങാനുള്ള സംവിധാനം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടോ?
1: ഇല്ല, നമുക്കില്ല, നമ്മൾ പുറത്ത് കൊടുത്ത് ഉണക്കുകയാണ്. നമ്മളിപ്പോൾ ഡ്രയറിൽ കൊണ്ടുപോയി അവരുടെ കൊടുത്ത് അവർ ഉണക്കി തരുവാണ്.
0: അതിനൊക്കെ എത്ര ചിലവ് വരും?
1: ഡ്രയറിൽ ഇപ്പം 13 രൂപ വെച്ചൊക്കെയാണ് അവർ മേടിക്കുന്നത്.
0: 1 കിലോ
1: 1 കിലോ പച്ചക്കായ്ക്ക് 13 രൂപ വെച്ച് മേടിക്കും, അങ്ങനെയാണ് അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്.
0: എത്ര കിലോ ഉണങ്ങുമ്പോഴാണ് 1 കിലോ ഉണക്ക ഏലക്ക ലഭിക്കുന്നത്?
1: നമുക്കിപ്പോൾ 5.5 കിട്ടുന്നുണ്ട്, 5 കിട്ടുന്നുണ്ട്. അത് പല കാലാവസ്ഥയിലും പല വ്യത്യസ്ത അളവിലാണ് നമുക്ക് കിട്ടുന്നത്.
0: ഏത് കാലാവസ്ഥയിലാണ് ഈ കൂടുതൽ കിലോ ലഭിക്കുന്നത്?
1: അത് മഴക്കാലം കഴിഞ്ഞ് അത്യാവശ്യം വെയിൽ തെളിഞ്ഞ് വരുന്നൊരു സമയത്താണ് ഏറ്റവും കൂടുതൽ കായയുടെ വെള്ളമെല്ലാം വറ്റി വരുന്നൊരു സമയത്താണ്. ഒരു രണ്ടാമത്തെ എടുപ്പിനൊക്കെ കൂടി
0: ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി
1: ആ ഒരു കാലാവസ്ഥയിൽ നല്ല തൂക്കം കിട്ടും കായ്ക്ക്.
0: ഈ രാജകുമാരിയൊക്കെ ഏലം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എത്ര തവണ ഒരു സീസണിൽ കാ വിളവെടുക്കാറുണ്ട്?
1: നമ്മളിപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തവണയൊക്കെ ആയിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം അത്യാവശ്യം എല്ലാ തോട്ടങ്ങളിലും നനയും സംവിധാനം എല്ലാം, നനയ്ക്കാനുള്ള സംവിധാനം എല്ലാം ഉള്ളതുകൊണ്ട് ഒരു 4-5 തവണ വരെ കായ എടുക്കാൻ പറ്റുന്നുണ്ട്. സീസൺ അങ്ങനെ ഓഫ് ആകുന്നില്ല ഇപ്പം.
0: ഇല്ല.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाएं कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: കൃഷി വകുപ്പിന്നോ അല്ലെങ്കിൽ സ്പൈസസ് ബോർഡിൽ നിന്നൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടാറുണ്ടോ?
7: ആ, സ്പൈസസ് ബോർഡിൽ നിന്ന് നമുക്ക് അത്യാവശ്യം സഹായങ്ങളൊക്കെ ഉണ്ട്. സ്പൈസസ് ബോർഡിൽ നിന്ന് കൃഷി വകുപ്പിൽ നിന്നും അത്യാവശ്യം നമുക്ക് ഈ രോഗങ്ങളെ കുറിച്ച് അവരോട് ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരതിനുള്ള മരുന്ന് പറഞ്ഞു തരും. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം ഉണ്ട് നമുക്ക്.
6: ഈ ഏലം കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണ് പരിശോധനയൊക്കെ നടത്താറുണ്ടോ?
7: ആ, അവർ ഈ സാധനം നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരത് എല്ലാം പരിശോധിച്ച് നമുക്ക് എന്നെ വേണ്ട വളങ്ങൾ എന്നാന്ന് അവർ ചെയ്തു തരുന്നുണ്ട്.
6: ഏലം കർഷകർക്ക് കൃഷി വകുപ്പും സ്പൈസ് ബോർഡും സഹായകരമായിട്ടാണ് നിൽക്കുന്നത്?
7: സഹായകരമായിട്ട് തന്നെ നിൽക്കുന്നത്.
6: ഈ ഏലം കൃഷിയുടെ മണ്ണിൽ ചേർക്കുന്ന വളങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ രാസവളം ചേർക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ രാസവളങ്ങൾ എന്തൊക്കെയാണ് ചേർക്കാറുള്ളത്?
7: രാസവളങ്ങൾ നമ്മൾ 10-26 കൊടുക്കുന്നുണ്ട്. പൊട്ടാഷ് കൊടുക്കുന്നുണ്ട്, ഫാക്ടംബോസ്, പിന്നെ മൈക്രോഫുഡ്, അങ്ങനെ ഐറ്റങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്.
6: ഇപ്പം മഴക്കാലത്തെ ഒരു ചെടികളുടെ പരിചരണത്തെ കുറിച്ച് സംസാരിച്ചു, ഇനി വേനൽക്കാലത്ത് എങ്ങനെയാണ് ഇലച്ചെടികൾ ഉണങ്ങിപ്പോവാതെ നമ്മൾ നിലനിർത്തുന്നത്?
7: നമ്മൾ പരമാവധി ഷെയ്ഡ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വേനൽക്കാലം കഴിച്ചു കൂട്ടുന്നത്. പിന്നെ നനയ്ക്കുവാനുള്ള സംവിധാനമുണ്ട്, നനയ്ക്കാൻ മാർഗമുള്ളതുകൊണ്ട് നമ്മൾ നനച്ച് ചെടികൾ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ
6: വേനൽക്കാലത്ത് നനയൊരുക്കും എന്ന് പറയുമ്പോൾ എത്ര നാൾ കൂടിയാണ് നനയ്ക്കുന്നത്?
7: നമ്മൾ നനയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ നനച്ചു കൊടുത്താൽ മതി, അങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ട് നിൽക്കുന്നുണ്ട്.
6: ഇപ്പൊ കിസാൻവാണി തന്നെ മറ്റു പല കർഷകരുടെയും അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ തൂമ്പ പഴയ പോലെ തൂമ്പാപ്പണികൾ ഏലത്തോട്ടങ്ങളിലില്ല എന്ന്. നിങ്ങൾ എങ്ങനെയാണ്?
7: ഇല്ല, നമ്മൾ എല്ലാ വർഷവും ഇതിൻ്റെ കള മാറ്റി ചെടിക്ക് മണ്ണ് ഇട്ട് നമ്മൾ എല്ലാ വർഷവും തന്നെ തൂമ്പാപ്പണി ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ മണ്ണ് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെടിക്ക് ചുറ്റും നമ്മൾ മുള്ള് ഇട്ട് ചെടി മൊത്തം ഇളക്കി ശരിക്ക് വേര് ഓടാൻ പാകത്തിനുള്ള മണ്ണിളക്കി

0: നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാ വർഷവും അങ്ങനെ ചെയ്യുന്നുണ്ട്.
1: ഈ ഏലത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ജൈവവളം ചാണകം തന്നെയാണ്?
0: ആ ചാണകം തന്നെയാണ്, ചാണകം ഇട്ട് ശരിക്ക് നനച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറ്.
1: അത് കർഷകർ പലരും പറഞ്ഞു അത് പശുവിൻ്റെ ചാണകമല്ല ആടിൻ്റെ ചാണകമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറെന്ന്. എങ്ങനെയാണ് ഇവിടെ?
0: ഞാൻ ഉപയോഗിക്കുന്ന ആട്ടിൻ ചാണകം പുറത്തുനിന്ന് വരുന്നത് നല്ല ചാണകം കിട്ടാറില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പശുവിൻ്റെ ചാണകം മാത്രമാണ് മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ.
1: അത് വർഷത്തിൽ എത്രയാണോ ഉപയോഗിക്കും?
0: വർഷത്തിൽ ഒരു തവണ ഇട്ട് കൊടുക്കാറുള്ളൂ. അങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടിരിക്കുന്നത്.
1: അല്ലാതെ മറ്റെന്തെങ്കിലും ജൈവവളം ഉപയോഗിക്കാറുണ്ടോ?
0: മറ്റ് ജൈവവളങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല.
1: പുതയിടലൊക്കെ ഉണ്ടോ?
0: പുതയിടൽ ഈ വേനക്ക് മാത്രമേ നനയ്ക്കുന്ന സംവിധാനത്തിന് വേണ്ടി പുതയിടൽ മാത്രമേ ഉള്ളൂ. അത് പിന്നെ നനഞ്ഞങ്ങനെ ചീഞ്ഞങ്ങനെ വളവായി മാറിക്കോളും.
1: ഇപ്പോൾ ഈ ഷെയ്ഡിൻ്റെ കാര്യം പറഞ്ഞു, എങ്ങനെയാണ് ഈ ഷെയ്ഡ് ക്രമീകരിക്കുന്നത്? ഏലത്തോട്ടത്തിലെ ഷെയ്ഡ് ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്?
0: നമ്മളിപ്പം ഷെയ്ഡ് മെയ് മാസം അവസാനം അല്ല ജൂൺ ആദ്യത്തോടു കൂടിയാണ് ഷെയ്ഡ് വെട്ടി ഏലം സംരക്ഷിക്കാറുള്ളൂ. അതുവരെ ഷെയ്ഡ് ആവറേജ് ഷെയ്ഡിലൂടെ തന്നെ ഏലം നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ മൊത്തം ഉണങ്ങി വീഴാൻ ചാൻസ് ഉണ്ട്.
1: ഇതോടൊപ്പം തന്നെ കുരുമുളകും കൃഷി ചെയ്യുന്നുണ്ട്. ഏതിനം കുരുമുളകാണ് കൃഷി ചെയ്യുന്നത്?
0: നമ്മൾ പന്നി റോണ് ഉണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പന്നി റോണാണ്.
1: ഈ മുൻപത്തെ പോലെ രാജകുമാരി മേഖലയിൽ കുരുമുളക് കൃഷി വ്യാപകമായിട്ടില്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്?
0: ഇപ്പം നമുക്കത് കൊടി മൊത്തം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഓരോരോ അസുഖങ്ങൾ കയറി കൊടി ഉണങ്ങി പോവുകയാണ്. പക്ഷെ എന്നാലും നമ്മളിത് പുതിയ തൈയൊക്കെ ഇട്ട് കയറ്റി വരുന്നുണ്ട്.
1: എത്ര വർഷം വേണം ഈ ഒരു പൂർണ്ണ വളർച്ചയെത്തി അതിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് എത്താൻ ഈ കുരുമുളക് ചെടി?
0: 3 വർഷം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ വിളവെടുപ്പാകും. 4-4 വർഷം തൊട്ട് നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും.
1: ഇതിനും ഈ ജൈവവളങ്ങളും രാസവളങ്ങളും ഉപയോഗിക്കാറുണ്ട്?
0: രാസവളങ്ങളും ഉപയോഗിക്കാറുണ്ട്, ജൈവവളവും ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചാണകം തന്നെയാണ്, കുടിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചാണകം തന്നെയാണ്.
1: ഈ ഏലത്തിനെ പോലെ തന്നെ വേനൽക്കാലത്ത് ഈ കുരുമുളക് ചെടി ഉണങ്ങിപ്പോകുന്നൊരു സംഭവം ഉണ്ടാവാറുണ്ടോ?
0: വേനക്ക് നമ്മളിപ്പം ഏലം നനയ്ക്കുന്നതിന് ഏലത്തിൻ്റെ കൂടെ തന്നെയാണ് കുരുമുളക് കൃഷി ചെയ്യുന്നത്. അപ്പം ഏലം നനയ്ക്കുന്ന കൂടെ തന്നെ നമ്മൾ കുരുമുളക് നനച്ചു വിടാറുണ്ട്. ഏലത്തിന് കുരുമുളകും വേനല് ശരിക്കും പ്രതിസന്ധി തന്നെയാണ്.
1: ഈ കുരുമുളകിൻ്റെ ഇപ്പോഴത്തെ ഒരു വില എങ്ങനെയാണ്? അത് ലാഭകരമാണോ കൃഷി?
0: കുരുമുളക് വലിയ പണി നമുക്ക് വരുന്നില്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ലാഭകരമാണ്, ലാഭകരമായിട്ട് തന്നെ പോകുന്നുണ്ട്.
1: ഇതല്ലാതെ മറ്റെന്തെങ്കിലും വിളകൾ പരീക്ഷിച്ചിട്ടുണ്ടോ?
0: മറ്റു വിളകൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പരീക്ഷിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ 3 വിളകളാണ്.
1: അതോടൊപ്പം തന്നെ കന്നുകാലി വളർത്തലുണ്ടായിരുന്നു പറഞ്ഞു.
0: നേരത്തെ കന്നുകാലി വളർത്തലുണ്ടായിരുന്നു.
1: എത്ര വർഷം മുൻപായിരുന്നു കന്നുകാലി വളർത്തിയത്?
0: നമ്മളൊരു 10 വർഷമായുള്ളൂ കന്നുകാലി നിർത്തിയിട്ട്. അതുവരെ നമുക്ക് കന്നുകാലി വളർത്തലുണ്ടായിരുന്നു.
1: ഈ കന്നുകാലി വളർത്തൽ നിൽക്കാണ്ടായൊരു സാഹചര്യം എന്താണ്? വേറെ ജോലി തിരക്ക് കാരണമാണോ?
0: ഇതെല്ലാം കൂടെ നമുക്ക് ഓടി എത്തിയല്ലാത്തൊരു സാഹചര്യം വന്നു. അതുകൊണ്ട് കന്നുകാലി വളർത്തൽ വേണ്ടാന്ന് വെച്ചു.
1: ഈ 3 ജോലികളും എങ്ങനെയാണ് ഒരു ദിവസം ക്രമീകരിക്കുന്നത്, ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്?
0: 3 ജോലികളും ഓട്ടർഷ അങ്ങനെ ഓടാറില്ല. പിന്നെ പറമ്പിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള സമയങ്ങൾ, അതായത് വൈകുന്നേര സമയങ്ങളിലാണ് മാത്രമാണ് ഓട്ടർഷ ഓടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന സമയങ്ങളിൽ ഫാബ്രിക്കേഷൻ വർക്ക് വരുന്നുണ്ട്. ഫാബ്രിക്കേഷൻ വർക്ക് വരുമ്പോൾ അത് ബാക്കി ചെയ്ത് തീർത്തതിന് ശേഷം നമ്മുടെ പറമ്പിലെ കാര്യങ്ങൾ നമ്മൾ നോക്കും. അങ്ങനെയാണ് ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിൽ നിലവിൽ ഞാനും വൈഫും 2 പിള്ളേരുമാണുള്ളത്.
1: ഈ കൃഷി കാര്യങ്ങളിൽ പൂർണ്ണ പിന്തുണയായിട്ട് ഭാര്യയാണ് കൂടെ ഉള്ളത്?
0: അതെ അതെ അതെ. നമുക്കിപ്പം ഒരു ദിവസം ഞാനില്ലേ പോലും പുള്ളിക്കാരി ബാക്കി കാര്യങ്ങൾ ചെയ്തോളും.
1: ഭാര്യയും ഒരു കർഷക കുടുംബത്തിലെ അംഗമാണ്?
0: കർഷക കുടുംബത്തിലെ അംഗമാണ്.
1: ഏതായാലും വിജയകരമായിട്ടും സംതൃപ്തിയോടെയാണല്ലേ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
0: അതെ അതെ അതെ.
1: ഈ 3 ജോലി ചെയ്യുമ്പോഴും ഇതിനകത്ത് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഏത് ജോലിയാണ്?
0: അത് ഏറ്റവും സുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പറമ്പിൽ പണിയുമ്പോൾ തന്നെയുള്ള സുഖമാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് വേറെ എന്തെന്ന് പറഞ്ഞാലും അതിനെ എല്ലാത്തിനേക്കാളും സമാധാനവും സന്തോഷവും നമുക്ക് നമ്മുടെ പറമ്പിൽ പണിയുമ്പോൾ ഉള്ളതാണ്.
1: വിദ്യാഭ്യാസ കാലഘട്ടം എവിടെയായിരുന്നു?
0: വിദ്യാഭ്യാസം ഞാനിവിടെ അടുത്ത് NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ 10ാം ക്ലാസ് വരെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ITC പോയി, ITC അടിമാലിലായിരുന്നു. അതൊക്കെയാണ് എൻ്റെ വിദ്യാഭ്യാസം.
1: എന്തായാലും വിലപ്പെട്ട കാർഷിക അറിവുകളും കൃഷി അനുഭവങ്ങളും കിസാൻവാണി ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി. താങ്കളുടെ കാർഷിക സബരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.
0: നന്ദി.
2: രാജകുമാരി നടുമറ്റത്തെ കർഷകനായ ശ്രീ സിജു അറയ്ക്കപ്പറമ്പിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.

രണ്ടായി വേർതിരിക്കാം. ജൈവിക രീതികളിൽ പ്രധാനമായും വനവൽക്കരണം, കാർഷിക വനവൽക്കരണം, വിവിധ തരത്തിലുള്ള മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മണ്ണിൻ്റെ ഉപരിതലത്തിൽ മഴത്തുള്ളികളുടെ ആഘാതം പരമാവധി കുറയ്ക്കുകയും മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും മണ്ണിൻ്റെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യാനാണിത്. ഇതുവഴി വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കുകയും മണ്ണൊലിപ്പിലൂടെയുള്ള മണ്ണിൻ്റെ നഷ്ടം കുറയ്ക്കുകയും ചെയ്യാം. ഈ രീതി താരതമ്യേന ചെലവ് കുറഞ്ഞതും സുസ്ഥിരവും ചില സാഹചര്യങ്ങളിൽ എഞ്ചിനീയറിംഗ് രീതികളേക്കാൾ കൂടുതൽ ഫലപ്രദവുമാണ്. കോണ്ടൂർ കൃഷിരീതി. കോണ്ടൂർ ഉഴവ്, കോണ്ടൂർ കൃഷിരീതി, കോണ്ടൂർ ബണ്ടിംഗ് എന്നെല്ലാം ഈ രീതി അറിയപ്പെടുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ ലൈൻ. സാധാരണയായി കടൽ നിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ളതാണ് ഈ രേഖ. നിരയായി കൃഷി ചെയ്യുന്ന ഈ രീതിയിൽ കുന്നിൻ്റെ മുകളിലേക്കോ താഴേക്കോ അല്ല, കുന്നിന് ചുറ്റുമായാണ് കൃഷി ചെയ്യുന്നത്. ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന കൃഷിരീതിയാണ് കോണ്ടൂർ രീതി. ചരിവുള്ള കുന്നുകളിൽ മണ്ണിനെയും വെള്ളത്തെയും സംരക്ഷിക്കാൻ ഇതുവഴി സാധിക്കും. ഉഴവ്, വിത, ഇടവിള എന്നിങ്ങനെ എല്ലാ കാർഷിക രീതികളും കോണ്ടൂർ ലൈനിംഗ് അനുസരിച്ച് വേണം ചെയ്യാൻ. ചെരിവിന് കുറുകെ നിർമ്മിക്കുന്ന തടങ്ങളും വാരങ്ങളും ഒഴുകുന്ന വെള്ളത്തിന് തുടർച്ചയായി ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കുകയും മണ്ണൊലിപ്പ് തടയുകയും പോഷക നഷ്ടം കുറയ്ക്കുകയും ചെയ്യും. കുറഞ്ഞ മഴ ലഭിക്കുന്ന മേഖലകളിൽ അധിക നിരക്കിൽ മണ്ണിലേക്ക് ജലം ആഴ്ന്നിറങ്ങുന്നതിനും വെള്ളത്തിൻ്റെ ഒഴുക്കിന് തടസ്സങ്ങൾ സൃഷ്ടിച്ച് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനുള്ള സമയം കൂട്ടുന്നതിനും അതുവഴി മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തുന്നതിനും മണ്ണിൻ്റെ ഫലപുഷ്ടി സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കും. ഈ രീതി മണ്ണിൻ്റെ നഷ്ടം കുറയ്ക്കുകയും മണ്ണിൻ്റെ ഫലപുഷ്ടിയും ഈർപ്പവും കാത്തുസൂക്ഷിക്കുകയും അതുവഴി വിളകളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഈ രീതിയുടെ ഫലക്ഷമത മഴയുടെ കാഠിന്യത്തെയും മണ്ണിൻ്റെ ഇനങ്ങളെയും ഒരു പ്രദേശത്തിൻ്റെ ഘടനയെയും ആശ്രയിച്ചിരിക്കും. കോണ്ടൂർ കൃഷിരീതിയിൽ മണ്ണിൻ്റെ ചെരിവിനും കൈകാര്യ രീതികൾക്കും ഉപയോഗിക്കുന്ന കാർഷികോപകരണങ്ങൾക്കും അനുസരിച്ചായിരിക്കണം കോണ്ടൂർ നിരകളുടെ വീതി നിശ്ചയിക്കേണ്ടത്. വിള പരിക്രമണം. ഒരേ കൃഷിയിടത്തിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്താതെ പരമാവധി ലാഭം കിട്ടുന്നതിന് വിവിധ തരം വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണിത്. ഒരേ കൃഷിയിടത്തിൽ ഓരോ സീസണിലും വർഷാവർഷം ഒരേ തരം വിളകൾ കൃഷി ചെയ്യുന്നതാണ് ഏകവിള സമ്പ്രദായം. മണ്ണിലെ പോഷക ഘടകങ്ങളുടെ അളവ് കുറയുന്നതിനും ഫലപുഷ്ടി ഇല്ലാതാക്കുന്നതിനും ഇത് കാരണമാകും. മണ്ണൊലിപ്പ് വ്യാപകമായ പ്രദേശങ്ങളിൽ പയർവർഗ്ഗ വിളകൾ ഉൾപ്പെടുത്തി വിള പരിക്രമണം നടത്തുമ്പോൾ മണ്ണൊലിപ്പ് കുറയുകയും മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിക്കുകയും മണ്ണും ജലവും പിടിച്ചു നിർത്തുകയും ചെയ്യും. കൂടാതെ മണ്ണിലേക്ക് വിളകളുടെ അവശിഷ്ടങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ജൈവാംശം വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ജലം സംരക്ഷിക്കുന്നതിനും കാരണമാകും. ഉയർന്ന തലപ്പുള്ള വിളകൾ ഉപയോഗിച്ച് വിള പരിക്രമണം നടത്തുന്നത് മണ്ണിൻ്റെ വളക്കൂറ് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും കളകളുടെ വളർച്ച കുറയ്ക്കുന്നതിനും കീടങ്ങളും രോഗങ്ങളും കുറയ്ക്കുന്നതിനും വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനും സഹായിക്കും. കൂടാതെ നൽകുന്ന വളങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും ഇത് ഫലപ്രദമാണ്. ആവരണ വിളകൾ. വിളവെടുക്കുന്നതിനല്ലാതെ മണ്ണിനെ പൊതിഞ്ഞു വളരുന്നതിനായി വളർത്തുന്നവയാണ് ആവരണ വിളകൾ എന്ന് പറയുന്നത്. ഫലപ്രദമായ മണ്ണൊലിപ്പ് തടയുന്നതിന് അടുപ്പിച്ചു വളരുന്നതും ഉയർന്ന സാന്ദ്രതയുമുള്ള ഇലത്തലപ്പുള്ളതുമായ വിളകൾ സഹായിക്കും. പയർവർഗ്ഗ വിളകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജൈവാംശം മണ്ണിന് സംരക്ഷണം നൽകും. അവ നിരയായി നടേണ്ട ആവശ്യമില്ല. വിളകളുടെ വളർച്ചാ രീതികൾ അവയുടെ ഇലത്തലപ്പ് എങ്ങനെ രൂപപ്പെടുന്നു എന്നിവയെ ആശ്രയിച്ചാണ് ഉപരിതലത്തിലെ മണ്ണൊലിപ്പിൽ നിന്നും ആവരണ വിളകൾ സംരക്ഷണം നൽകുന്നത്. ഏറ്റവും മികച്ച ആവരണ വിളകൾ പയർ, ചെറുപയർ, ഉഴുന്ന്, നിലക്കടല തുടങ്ങിയവയാണ്. മണ്ണൊലിപ്പ് തടയുക മാത്രമല്ല, ആവരണ വിളകൾ ആ കൃഷിയിടത്തിൽ നിന്നും പുറത്തേക്ക് ഒലിച്ചു പോകുന്ന വെള്ളത്തിൻ്റെ അളവിനെ കുറയ്ക്കുകയും ഇതുവഴി നീർച്ചാലുകളിലെ പരിസ്ഥിതി ആഘാതം കുറയുകയും ചെയ്യും. ആവരണ വിളകൾ മഴയെയും മണ്ണിൻ്റെ ഉപരിതലത്തെയും സംരക്ഷിക്കുന്ന ഭൗതിക പ്രതിരോധമായി നിലനിൽക്കും. ആവരണ വിളകളുടെ വേരുകളുടെ വളർച്ച മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുകയും വെള്ളം ഒഴുകിപ്പോകാതെ ഊർന്നിറങ്ങാൻ സഹായിക്കുകയും ചെയ്യും. ഇത് മണ്ണിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുകയും കുളങ്ങളിലേക്കും കിണറുകളിലേക്കും കൂടുതലായി വെള്ളം എത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇടവിളകൾ. രണ്ടോ അതിലധികമോ വിളകൾ ഒരേ സമയം കൃത്യമായതോ ഇടകലർന്നതോ ആയ നിരകളിൽ കൃഷി ചെയ്യുന്നതിനാണ് ഇടവിള കൃഷി എന്ന് പറയുന്നത്. വിളകൾക്കനുസരിച്ചും ഏതു തരം മണ്ണാണ് എന്നതനുസരിച്ചും ഭൂപ്രകൃതിയും കാലാവസ്ഥയും അനുസരിച്ചും നിരകളായോ വരിയായോ ഇടവിളകൾ കൃഷി ചെയ്യാം. മണ്ണൊലിപ്പ് അനുവദിക്കുന്നതും മണ്ണൊലിപ്പ് തടയുന്നതുമായ വിളകൾ വേണം ഇടവിളയായി കൃഷി ചെയ്യാൻ. വ്യത്യസ്തമായ വേരുപടലങ്ങളുള്ള വിളകൾ ഇടകലർത്തി നടണം. ആഴത്തിൽ വേരുള്ളതും അധികം ആഴത്തിലല്ലാതെ വേരുകൾ വളരുന്നതുമായ വിളകൾ ഇടവിളയായി വളർത്തിയാൽ മഴത്തുള്ളികളുടെ നേരിട്ടുള്ള ആഘാതം മണ്ണിലേൽക്കാതിരിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും സഹായിക്കും. മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും സ്രോതസ്സുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വേനലിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്നതുമാണ് ഇടവിളകളുടെ ഏറ്റവും വലിയ മെച്ചം.
തോട്ടങ്ങളിൽ ഒന്നിടവിട്ട നിരകളിൽ മണ്ണൊലിപ്പ് അനുവദിക്കുന്നു.

0: ലഭിക്കുന്നതും അല്ലാത്തതുമായ വിളകൾ, പ്രത്യേകിച്ച് ആഴത്തിൽ വേരുള്ളതും കൂടിയ ഇലത്തലപ്പ് സാന്ദ്രതയുള്ളതുമായവയാണ് ശുപാർശ ചെയ്യുന്നത്. പുതയിടൽ, ജൈവ അജൈവ വസ്തുക്കൾ മണ്ണിന് മുകളിൽ നിരത്തിയിട്ട് സംരക്ഷണം നൽകുന്നതിനെയാണ് പുതയിടൽ എന്ന് പറയുന്നത്. ഇത് മണ്ണൊലിപ്പ് തടയുന്നതിനും വലിയ മഴയുടെ ആഘാതം കുറയ്ക്കുന്നതിനും സഹായിക്കും. ഈർപ്പം പിടിച്ചു നിർത്തുമെന്നതിനാൽ ഇടയ്ക്കിടെ നനയ്ക്കുന്നത് കുറയ്ക്കാം. മണ്ണിൻ്റെ താപനില ഒരേ രീതിയിൽ നിലനിർത്തുന്നതിനാൽ കളകൾ വളരുന്നത് തടയും. ജൈവപുത സാവധാനം അഴുകിച്ചേരുന്നതിനാൽ ഇവ മണ്ണിലേക്ക് ജൈവഘടകങ്ങൾ നൽകുകയും മണ്ണ് ഇളക്കമുള്ളതായി തീരുകയും ചെയ്യും. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നതിനും മണ്ണിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്നതിനുമുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകും. കളകൾ വളരുന്നതിന് സഹായിക്കുന്ന അജൈവ പുതകൾ മണ്ണിലെ ഈർപ്പം സംരക്ഷിക്കുകയും വിളകളുടെ വളർച്ചയെ തടയുകയും ചെയ്യും. ഉഴവ്, മണ്ണിൻ്റെ ഉപരിതലത്തിൽ ഒരു പുത നൽകുന്നതുപോലെയുള്ള സംരക്ഷിതമായ ഉഴവ് നടത്തുന്നത് പതിവാണ്. സാധാരണ രീതിയിൽ ഉഴവിൽ എല്ലാത്തരം വിളകളുടെ അംശങ്ങളും മണ്ണിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഈ രീതിയിൽ മണ്ണിന് മുകളിലായി ജൈവാംശങ്ങൾ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് കാറ്റും വെള്ളവും മൂലമുള്ള മണ്ണൊലിപ്പിൽ നിന്ന് സംരക്ഷണം നൽകും. ഈ രീതിയിൽ വിളകൾ കൃഷി ചെയ്യുന്നതിന് മുമ്പും ശേഷവും മണ്ണിൻ്റെ ഉപരിതലത്തിൽ 30% വിളകളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് മൂടിയിരിക്കണം. അടുത്ത വിള ഇറക്കുന്നതുവരെ മണ്ണൊലിപ്പ് തടയുന്നതിനും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. കുറഞ്ഞ രീതിയിൽ ഉഴുക, കുറച്ച് മാത്രം ഉഴുക, ഉഴാതിരിക്കുക, നേരിട്ട് ഉഴുക, പുത നൽകി ഉഴുക, അവശിഷ്ടങ്ങൾ പുതിയതായി നിലനിൽക്കുന്നതിനായി ഉഴുക, അവശിഷ്ടങ്ങൾ മണ്ണിൻ്റെ ഉപരിതലത്തിൽ വിതറിയുള്ള കൃഷി, സ്ട്രിപ്പ് ഉഴവ് എന്നിങ്ങനെ വ്യത്യസ്ത രീതികളുണ്ട്. വലിയ തോതിൽ കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിലമൊരുക്കുന്ന സംവിധാനത്തിൽ മഴ മൂലമുള്ള മണ്ണൊലിപ്പ് തടയുന്നതിനും ജൈവാംശം നിലനിർത്തുന്നതിനും ഈ രീതി ഉപയോഗിക്കാറുണ്ട്. ലാൻഡ് കോൺഫിഗറേഷൻ രീതി, വ്യത്യസ്തമായ വാനങ്ങളും തടങ്ങളും ഉയർന്ന വാരങ്ങളും വീതിയേറിയ തടങ്ങളും ആഴത്തിലുള്ള ചാലുകളും മണ്ണൊലിപ്പ് തടയുന്നതിനായി ഉപയോഗിക്കാറുണ്ട്. വിളകൾ, കൃഷിരീതികൾ, മണ്ണിൻ്റെ ഇനം, ഭൂപ്രകൃതി, മഴ എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇത്. വിളകൾ മികച്ച രീതിയിൽ വളരുന്നതിനും വിളകൾക്കിടയിലെ കാർഷിക പ്രവർത്തനങ്ങൾക്കും മഴവെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കുന്നതിനും മണ്ണും പോഷകങ്ങളും നഷ്ടപ്പെടാതിരിക്കുന്നതിനും വെള്ളവും മറ്റ് സ്രോതസ്സുകളും സംരക്ഷിക്കുന്നതിനും ഇതുവഴി സാധിക്കും. വാരങ്ങൾ കോരിയുള്ള രീതിയിൽ മഴക്കാലത്ത് കൃഷി ഇറക്കുന്ന വിളകൾ ഉയർന്ന തടങ്ങളിലും വേനൽക്കാല വിളകൾ ചാലുകളിലും നടാൻ സാധിക്കും. മണ്ണ് കട്ടിയാകുന്നത് തടയുന്നതിനും നിരപ്പായ മണ്ണിൽ വിതയ്ക്കുന്നതിനേക്കാൾ മികച്ച വളർച്ച നേടുന്നതിനും ഇതുവഴി സാധിക്കും. മൺസൂൺ കാലങ്ങളിൽ നിരകളിലെ വെള്ളം ശരിയായ രീതിയിൽ വാർന്നു പോകുന്നതിനും അവ കൃഷിയിടത്തിലെ കുളങ്ങളിൽ ശേഖരിക്കുന്നതിനും സാധിക്കും. ചെടികൾക്ക് അത്യാവശ്യം വേണ്ടപ്പോൾ നനയ്ക്കുന്നതിനും കൃഷിയിടത്തിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിനും ഇതുവഴി സാധിക്കും. വേനലിൽ മണ്ണിൽ കൂടുതൽ ഈർപ്പം ലഭ്യമാക്കുന്നതിനും ഈ രീതി പ്രയോജനപ്പെടും.
1: കാർഷിക അറിവുകൾ, സിജു അറയ്ക്കപ്പറമ്പിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിനു കീഴിൽ പൈനാവിൽ സ്റ്റേറ്റ് ബാങ്കിനു സമീപം പ്രവർത്തിക്കുന്ന സഖി വൺ സ്റ്റോപ്പ് സെന്ററിന്റെ ഔദ്യോഗിക ആവശ്യത്തിനായി 3 മാസത്തേക്ക് കരാറടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും മുദ്രവച്ച കവറിൽ മത്സര സ്വഭാവമുള്ള ടെൻഡറുകൾ ക്ഷണിച്ചു. ടെൻഡർ ഫോമുകൾ പൈനാവിൽ പ്രവർത്തിക്കുന്ന വനിതാ സംരക്ഷണ ഓഫീസിൽ നിന്നും 10 ജൂലൈ ഉച്ചയ്ക്ക് 1 മണിവരെ ഓഫീസ് പ്രവൃത്തി സമയത്ത് വാങ്ങാം. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിവരെ ടെൻഡറുകൾ സ്വീകരിക്കും. ലഭ്യമായ ടെൻഡറുകൾ 10 ജൂലൈ വൈകിട്ട് 3:30 തുറന്ന് പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04862221722 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04862221722. 2026 എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നതിനും ഓപ്ഷൻ സമർപ്പിക്കുന്നതിനുമായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചിട്ടുള്ളതായി കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 8547

എട്ട് മൂന്ന് എട്ട് മൂന്ന് ഒന്ന് അല്ലെങ്കിൽ 9444781860 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇടുക്കി താലൂക്കിൽ കാഞ്ചിയാർ വില്ലേജിന്റെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭൂ ഉടമകളുടെ കൈവശ സ്ഥലത്തിന്റെ സർവേ റെക്കോർഡുകൾ പരിശോധിക്കുന്നതിനുള്ള സൗകര്യം ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭൂ ഉടമകളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി വസ്തുസംബന്ധമായ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ബോധ്യപ്പെടേണ്ടതും മൊബൈൽ നമ്പർ നൽകി വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് ഹെഡ് സർവേയർ അറിയിച്ചു. സാങ്കേതികവിദ്യയുടെ ഭാവി മേഖലകളിലൊന്നായ വെർച്വൽ റിയാലിറ്റി രംഗത്ത് തൊഴിൽ സാധ്യതകൾ ലക്ഷ്യമിട്ട് അസാപ് CSP കുന്നംകുളം VR ഡെവലപ്മെന്റ് വിത്ത് യൂട്ടിലിറ്റി കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. 200 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പരിശീലന പരിപാടിയുടെ വിദ്യാർത്ഥികൾക്ക് യൂണിറ്റി പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വെർച്വൽ റിയാലിറ്റി ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 9495999675 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495999675. 25th ഇടുക്കി ജില്ലാ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് July 11 ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ നടക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രാവിലെ 10:30 മുൻപായി വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ എത്തിച്ചേർന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസമുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. 5 ഗ്രൂപ്പുകളിലായി പ്രത്യേക മത്സരമുണ്ടായിരിക്കും. ജൂനിയർ വിഭാഗത്തിൽ 2008-2009 വർഷത്തിൽ ജനിച്ച കുട്ടികൾ ഗ്രൂപ്പ് എയിലും 2010-2011 വർഷത്തിൽ ജനിച്ച കുട്ടികൾ ഗ്രൂപ്പ് ബിയിലും 2014-2015 വർഷത്തിൽ ജനിച്ച കുട്ടികൾ ഗ്രൂപ്പ് 3 വിഭാഗങ്ങളിലുമായി പങ്കെടുക്കാം. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു, സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണസജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: 5 സാല പേലെ ഭാരത് സങ്കല്പ ലിയാ താ കി ദേശ് കോ സെമി കണ്ടക്ടർ ഹബ് ബനായേംഗേ ഹം ഡിസൈൻ ഇൻ ഇന്ത്യ മേക് ഇൻ ഇന്ത്യ കെ മന്ത്ര കോ ലേക്കർ ആഗെ ബഡേ ഓർ ആജ് ദേശ് കെ തീസരേ സെമി കണ്ടക്ടർ പ്ലാന്റ് മേ ബി ചീഫ് പാക്കേജിംഗ് കാ കൊമേർഷ്യൽ പ്രൊഡക്ഷൻ ശുരു ഹോ റഹാ ഹൈ.
1: രാജസ്ഥാനിലെ ബലോത്രയിൽ

0: 6,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
1: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവ്വകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണുണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Run skill development centers. Maybe some of you could take over some of the

0: ideas and train your workers in metal manufacturing.
1: ചലച്ചിത്രങ്ങളുടെയും ഒ ടി ടി ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് യു എൻ മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും ടൈപ്പ് 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

ഹലോ, നമസ്കാരം. ഞാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കാലകറ്റിയാൽ വായ തുറക്കും. ഇതിൻ്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഞാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെയുള്ളത് നാദരൂപിണി മ്യൂസിക് സ്കൂളിലെ കൂട്ടുകാരാണ്. അവരുടെ പരിപാടികളുടെ രണ്ടാം ഭാഗമാണ് നമ്മളിന്ന് കേൾക്കണേട്ടോ. ശ്രേയ ഷിജികുമാർ പാടുന്ന ഒരു ലളിതഗാനം കേൾക്കാം നമുക്ക്.

നമുക്കൊരു ഗ്രൂപ്പ് സോങ് കേൾക്കാം. പാടുന്നത് ആരൊക്കെയാണെന്നറിയോ? ആയുഷി, ശിവപ്രിയ, ശിവദ, ദേവയാനി, ശിവമയ, ശ്രേയ ഷിജികുമാർ, ശ്രേയ ആർ നായർ.

0: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കാലകറ്റിയാൽ വായ തുറക്കും. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? കത്രിക. അപ്പോൾ ഇന്നത്തെ ഇതളുകളില് ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ.
1: അപ്പോ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതിക്കോട്ടോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856613. ഒന്നുകൂടി പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856613. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് എഫ്എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോട്ടോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കാം. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.

0: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
1: സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകളും ഗാനവും കേൾക്കാം. ആദ്യം ചിങ്ങപ്പുലരി എന്ന കവിത.
2: പഞ്ഞക്കർക്കിടം പോ

ബാല്യത്തിലെ പൊന്നോണ നാളുകൾ ഇന്നും മനസ്സിൽ ജ്വലിച്ചു നിൽപ്പൂ. പൊന്നോണത്തിനു പുത്തിരി ചോറുണ്ണാൻ പുഞ്ചപ്പാടം നെൽക്കതിരു കണ്ടേ. പൊന്നോണത്തിനു പുത്തിരി ചോറുണ്ണാൻ പുഞ്ചപ്പാടത്തു നെൽക്കതിരു കണ്ടേ. മുട്ടോളം ചെളിയുള്ള പുഞ്ചപ്പാടത്ത് വിളവതു കാണാൻ എന്തു ഭംഗി. മുട്ടോളം ചെളിയുള്ള പുഞ്ചപ്പാടത്തെ വിളവതു കാണാൻ എന്തു ഭംഗി. ദിവസങ്ങൾ പലതു കടന്നു പോയേ കതിരെല്ലാം പൊന്നിൽ

ദിവസങ്ങൾ പലതും കടന്നു പോയേ, കതിരെല്ലാം പൊന്നിൽ കുളിച്ചു വന്നേ, കൊച്ചരുവാളു പോ

മോടെ കൊയ്തെടുക്കാം, മത്തനും കുമ്പളം ഞാലിപ്പൂവൻ പഴം, വിളവെടുപ്പുത്സവം പൊടി പൊടിച്ചേ. മത്തനും കുമ്പളം ഞാലിപ്പൂവൻ പഴം, വിളവെടുപ്പുത്സവം പൊടി പൊടിച്ചേ.

0: നമ്മുടെ മാനം നിറഞ്ഞേ. സ്നേഹക്കൂട്ടായും മിക്കാരുമില്ലേ, ഇന്നെല്ലാം വെറുമൊരു ചടങ്ങു മാത്രം. സ്നേഹക്കൂട്ടായും മിക്കാരുമില്ലേ, ഇന്നെല്ലാം വെറുമൊരു ചടങ്ങു മാത്രം. ഇന്നാ പതിവില്ല മനുഷ്യർക്ക് പൊന്നും വിലയ്ക്കെല്ലാം വാങ്ങിയിടുന്നു. ഇന്നാ പതിവില്ല മനുഷ്യർക്ക് പൊന്നും വിലയ്ക്കെല്ലാം വാങ്ങിയിടുന്നു. പൊന്നും വിലയ്ക്കെല്ലാം വാങ്ങിയിടുന്നു.
1: തുടർന്ന് സായം സന്ധ്യ.
0: പച്ചപ്പുൽമേട്ടിൻ താഴ്വരയിൽ ദിശയറി

ഉണ്ടല്ലോ നിങ്ങൾ പ്രണയത്തിൻ മലർമാല കുരുത്തുവല്ലോ. നാണത്താൽ സന്ധ്യയിരുൾ പരുത്തി വൃശ്ചിക കാറ്റിതാ വീശിടുന്നു. നാണത്താൽ സന്ധ്യ ഇരുൾ പരുത്തി വൃശ്ചിക കാറ്റിതാ വീശിടുന്നു. കുളിരും തണുപ്പും നേരിടുന്നു. സായം സന്ധ്യയ്ക്കോ മോഹപന ഭംഗി.

0: ഇളം കൂട്ടിൽ കാത്തിരിക്കും കുഞ്ഞുങ്ങൾക്കായി അന്നത്തെ പൂജ വച്ചവർ. കുഞ്ഞിളം കൂട്ടിൽ കാത്തിരിക്കും കുഞ്ഞുങ്ങൾക്കായി അന്നത്തെ പൂജ വച്ചവർ. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കൊണ്ടു കൊരുത്തതും മനോഹരമേ ജീവിതം. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കൊണ്ടു കൊരുത്തതും മനോഹരമേ ജീവിതം, മനോഹരമേ ജീവിതം.
1: ഇനി കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച ഒരു ഗാനം കേൾക്കാം,
0: അമ്മയും മാതാവേ.

പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്ന നിമിഷം സുഗന്ധവാഹിനിയായി അരികിലുണ്ടമ്മ. പ്രഭാത

സാന്ത്വന സ്പർശമായി അരികിലുണ്ട്, ആശ്വാസമായെന്നും കൂടെയുണ്ട്, ആശ്വാസ

0: കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകൾ തുടരുന്നു. അടുത്ത കവിത പൊൻപുലരി.
1: പുതുവർഷ പുലരിയെ വരവേൽക്കുവാനായി പ്രതീക്ഷയോടെ വരും മണിനിരന്നേ. പുതുവർഷ പുലരിയെ വരവേൽക്കുവാനായി പ്രതീക്ഷയോടെ വരും മണിനിരന്നേ. സ്നേഹത്തിൻ നറുമലരുകൾ വിരിഞ്ഞിടട്ടെ, പുതുവർഷ പുതുഹർഷമായി ഫപിച്ചിടട്ടെ. സ്നേഹത്തിൻ നറുമലരുകൾ വിരിഞ്ഞിടട്ടെ, പുതുവർഷ പുതുഹർഷമായി ഫപിച്ചിടട്ടെ. ധനുമാസക്കുളിരിൽ ഇളകിയാടുന്ന കൈതോലപ്പൂക്കളും നിരന്നുവല്ലോ. ധനുമാസക്കുളിരിൽ ഇളകിയാടുന്ന കൈതോലപ്പൂക്കളും നിരന്നുവല്ലോ. മഞ്ഞിൻ കുളിരല തേരിൽ വന്നിട്ട ഡിസംബറും വിട ചൊല്ലിയല്ലോ. മഞ്ഞിൻ കുളിരല തേരിൽ വന്നിട്ട ഡിസംബറും വിട ചൊല്ലിയല്ലോ. അരുണോദയത്തിൻ്റെ അകമ്പടിയോടെ

0: സ്നേഹവുമായിട്ടൊരു വർഷമങ്ങുമറിഞ്ഞു. ഒത്തിരി ആഹ്ലാദവും അതിലേറെ നോവുമായിട്ടൊരു വർഷമങ്ങുമറിഞ്ഞുപോയി. പുതുവർഷപ്പിറവിയെ സ്വീകരിക്കാം, ഒരു പിടി കനവുകൾ കൂട്ടിവെക്കാം. പുതുവർഷപ്പിറവിയെ സ്വീകരിക്കാം, ഒരു പിടി കനവുകൾ കൂട്ടിവെക്കാം. സാഗോദരത്തിൻ വസന്തം തീർക്കാം, പുത്തൻ പുതു ചിന്തകൾ നെയ്തെടുക്കാം. സാഗോദരത്തിൻ വസന്തം തീർക്കാം, പുത്തൻ പുതു ചിന്തകൾ നെയ്തെടുക്കാം. പുത്തൻ പുതു ചിന്തകൾ നെയ്തെടുക്കാം.
1: ഇനി പ്രതീക്ഷ.
0: കഷ്ട

താണ്ടുവാൻ മരപ്പച്ച തേടിയലയുന്നിതാ ഞാൻ. തീരാത്ത ദുരിതങ്ങളേതും താണ്ടുവാൻ മരപ്പച്ച തേടിയലയുന്നിതാ ഞാൻ. പ്രത്യാശയിൽ പടവുകൾ താണ്ടിയപ്പോൾ പ്രതീക്ഷതൻ ചെറുതിരി നാളം തെളിഞ്ഞ്. പ്രത്യാശയിൽ പടവുകൾ താണ്ടിയപ്പോൾ പ്രതീക്ഷതൻ ചെറുതി

നിറച്ചാർത്തണിഞ്ഞവ സ്വപ്നങ്ങളെല്ലാം എൻ മനതാരിലാകെ പൂക്കാലമെത്തി. പ്രതീക്ഷകളെല്ലാം പൂവണിഞ്ഞപ്പോഴും മനുഷ്യജന്മത്തിൻ സഹജമാശകൾ ഓരോന്നായി പൊട്ടി മുളച്ചു.

ഓരോന്നായി പോലതു മാറുവെന്നും ഓരോന്നായി പൊട്ടി മുള ചുവന്നേ നീർപ്പോള പോലതു മാറുമെന്നും അലയുവാനിനിയുമുണ്ട് ജീവിതത്തിൽ കരയുവാൻ.

0: അവസാനശ്വാസം നിലയ്ക്കുന്ന നേരത്തും പ്രതീക്ഷിക്കാനുണ്ടെനിക്കെന്നുമെന്നും അവസാനശ്വാസം നിലയ്ക്കുന്ന നേരത്തും അവസാന ശ്വാസം നിലയ്ക്കുന്ന നേരത്തും
1: അവസാനമായി തെരുവിൻ്റെ മക്കൾ
0: ആശുപത്രി.

മിടിക്കുന്ന ഹൃദയത്താളത്തിലാവേശമായി തുടിക്കുന്ന മാതൃവാത്സല്യത്തിൻ ചേർത്തു പിടിച്ചിരുവരെയും ദൂരേക്കു നടന്നു പോയൊരമ്മ ചേർത്തു

അവരുടെ ശോഭന പാവിക്കായി വിധാതാവിൻ വികൃതികളിലൊന്നായി കരുതേണമവരുടെ ശോഭന പാവിക്കായി കരുതേണം.

കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച ഗാനവും കവിതകളുമാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള

ഇനി ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സോപാനം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയത്. രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാധാർ ഗൃഹ് യോജന. കുടുംബകലഹം, മാനസിക പിരിമുറുക്കം, സാമൂഹിക ബഹിഷ്കരണം, അങ്ങനെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം മുൻപ് നടപ്പിലാക്കിയിരുന്ന സ്വാധാർ, ഷോർട്ട് സ്റ്റേ ഹോംസ് എന്നീ പദ്ധതികൾ 2016 സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാധാർ ഗൃഹ് പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ ഓരോ ജില്ലയിലും 30 സ്ത്രീകളെയെങ്കിലും പാർപ്പിക്കാൻ സൗകര്യമുള്ള ഒരു സ്വാധാർ ഗൃഹ് സ്ഥാപിക്കുക, അവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ കൗൺസിലിംഗ്, തൊഴിൽ നൈപുണ്യ വികസനം, നിയമസഹായം ലഭ്യമാക്കുക എന്നിവ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ, കണ്ടോൺമെന്റ് ബോർഡുകൾ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ, 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയ്ക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗവാക്കാകാം. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെ ആശ്രയിക്കാം? പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ ഭവനരഹിതരാകുകയും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ ജയിൽ മോചിതരായ വനിതാ തടവുകാർ ഉപജീവന മാർഗമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന ചൂഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ദാമ്പത്യ തർക്കങ്ങളുടെ പേരിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയ പിന്തുണ ഇല്ലാത്ത എയ്ഡ്സ് ബാധിച്ച സ്ത്രീകൾ, ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയെ ആശ്രയിക്കാം. സ്വാധാർ ഗൃഹങ്ങളിൽ പരമാവധി

0: അഞ്ചു വർഷം വരെയാണ് താമസിക്കാൻ അനുമതി. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും. മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലെ സ്ത്രീകളെ അനുഗമിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പെൺകുട്ടികൾക്ക് 18 വയസ്സുവരെയും ആൺകുട്ടികൾക്ക് 12 വയസ്സുവരെയുമാണ് സ്വാധാർ ഗൃഹങ്ങളിൽ താമസിക്കാൻ അനുമതി. സംസ്ഥാന സർക്കാരുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കണ്ടോൺമെന്റ് ബോർഡുകൾക്കും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്കും മാത്രമേ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ ഗ്രാന്റ് അനുവദിക്കൂ. പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% പദ്ധതി ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കും. സാമ്പത്തികവും സാമൂഹികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സ്വാധാർ ഗൃഹ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഗുജറാത്തിലെ സാനന്ദിൽ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൗകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ് പുനരുപയോഗ ഊർജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം July 20 മുതൽ August 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പറഞ്ഞു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമാധികാരി അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക വിലാപയാത്രയ്ക്ക് ടെഹ്റാനിൽ തുടക്കമായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈൻ, വിദേശകാര്യ സഹമന്ത്രി പവിത്ര മർഗരിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും MLA മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി M. ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ

0: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. എറണാകുളം കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് MLA VP സജീന്ദ്രനാണ് പരിയത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വധശ്രമ കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകോണം കൌൺസിലറായ സുഗതൻ. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിൽ ജൂലൈ 7 ശിഖല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശു വികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഓമന സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഏഴാച്ചേരി രാമചന്ദ്രൻ. സംഗീതം കുമരകം രാജപ്പൻ.

0: In sports, in men's cricket, India have set a target of 191 for England in the second T20 international of the five-match series at Old Trafford in Manchester. In reply, England was 16 for 2 in 2.2 overs when reports last came in. Opting to bat first, India posted 190 runs for the loss of 7 wickets in their allotted 20 overs. Ishan Kishan scored 49 off 40 balls, while Abhishek Sharma contributed 43 runs off 24 balls. Earlier, Vaibhav Suryavanshi created history by becoming the youngest player to make his international debut for India. Vaibhav made his debut at the age of 15 years and 99 days, surpassing the long-standing record held by Sachin Tendulkar, who made his India debut at the age of 16 years and 205 days. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi inaugurates CG Semi Outsourced Semiconductor Assembly and Test Facility in Sanand, Gujarat to strengthen chip manufacturing ecosystem. Prime Minister Modi says India successfully overcame West Asia crisis through timely decisions, effective diplomacy and prudent management of national resources. Monsoon session of Parliament to be held from 20th of this month to 13th August. India's defence exports reach a record high of over 38,000 crore rupees, says Defence Minister Rajnath Singh. Heavy rain disrupts normal life in many parts of Maharashtra, several rivers in spate. And in men's cricket, India set a target of 191 for host England in second T20 in Manchester, where Vaibhav Suryavanshi becomes youngest debutant in international cricket. That is all in the news at 9. Good night.
1: Akashavani, Samayam 9 mani kazhinju 15 minute.
2: വൂഷു താരം നന്ദന എസുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് വുഷു താരം നന്ദന എസ് ആണ്. നന്ദന, സ്വാഗതം.
4: താങ്ക് യു.
3: വുഷു എന്ന കായിക ഇനത്തിലേക്ക് നന്ദന വന്നത് എങ്ങനെയാണ്?
4: എന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ SNHS ഉടമലക്കിൽ സ്കൂളിൽ നിന്നാണ്. അവിടെ നമ്മുടെ PT സാറാണ് ആദ്യമായിട്ട് ഊഷു എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസിന് വേണ്ടിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ മെയിനായിട്ടും കരാട്ടെയാണ്. അപ്പൊ സാർ എന്റെ അടുത്ത് പറഞ്ഞു കരാട്ടെ പഠിക്കുമല്ലേ, അപ്പൊ എന്തായാലും ഊഷു കൂടി എന്തായാലും താല്പര്യം കാണുമല്ലോ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അവിടെ ആദ്യമായിട്ട് എടുക്കാവുന്ന അരുൺ എന്ന് പറയുന്ന ഒരു സാറാണ്. സാറാണ് ഫസ്റ്റ് എനിക്ക് ഊഷു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അവിടെ നിന്നാണ് പിന്നെ അങ്ങനെ ഓരോ ഇതായിട്ട് പോയി. പിന്നെ ഫസ്റ്റ് ഞാൻ 8-ാം ക്ലാസ്സിൽ വെച്ച് പങ്കെടുത്ത്, അവിടെ നിന്ന് ജില്ല ജയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് പോയി, പക്ഷേ പാർട്ടിസിപ്പേഷൻ ആയിപ്പോയി. അത് കഴിഞ്ഞ് നേരെ +1 വന്നു. കാരണം 9th ഉം 10th ഉം മത്സരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു, കൊറോണ ടൈം ആയതുകൊണ്ട് മത്സരം ഒന്നും നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് +1 മത്സരിച്ചു, സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ഭാഗ്യക്കേടെന്ന് പറയാം, അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് നാഷണല് വിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അരുൺ സാറ് സാറിന്റെ മാഷായിട്ടുള്ള ബൈജു എന്ന് പറഞ്ഞ സാറിന്റെ അടുത്തേക്ക് എന്നെ വിട്ടു. പിന്നെ അവിടെ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ ഇതുവരെ എത്തിയത്.
3: ഉഷുലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? അതായത് എന്തായാലും നമ്മളിപ്പോ നേരിട്ട് കാണലോ അല്ലെങ്കിൽ മറ്റു വീഡിയോസ് എന്തെങ്കിലും കണ്ടോ അങ്ങനെ എന്തെങ്കിലും പരിചയം ഉണ്ടായിരുന്നു?
4: ഇല്ല, ആദ്യം എന്നോട് PT സാറ് പറഞ്ഞു ഇതുപോലെ ഊഷു എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പം ഞാനും എന്തായാലും കരാട്ടയിലുള്ളതല്ലേ, ട്രൈ ചെയ്ത് നോക്കാൻ നേരിട്ട് പോയി. അപ്പോഴാണ് അരുൺ എന്ന് പറഞ്ഞ സാറ് പറയുന്നത് ഇതില് ലൈക്ക് കരാട്ടെ പോലെ കിക്ക് പഞ്ച് എല്ലാം ഉണ്ട്, പക്ഷെ ഫുൾ കോണ്ടാക്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഐഡിയസ് ഒന്നുമില്ല. പിന്നെ സാറ് തന്നെ കുറച്ച് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
3: വുഷുലേക്ക് വരുന്നതിന് മുമ്പ് കരാട്ടെയാണ് അഭ്യസിച്ചിരുന്നത്?
4: അതെ.
3: അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ?
4: കരാട്ടെ ഞാൻ 4-ാമത്തെ വയസ്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛനാണ് കരാട്ടെ സാറ്. അച്ഛൻ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ എനിക്കിങ്ങനെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അതെന്ന് പറഞ്ഞാല് വീട്ടിലായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഞാൻ കുഞ്ഞായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എന്നെ ഇങ്ങനെ ക്ലാസ്സിനൊന്നും വല്ലിട്ട് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞ, അച്ഛൻ ഞാനും വരുന്നു, എനിക്കും പഠിക്കണം. കാരണം ചേട്ടനും അപ്പോഴ ആ ഒരു ടൈമിലൊക്കെ കരാട്ടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര താല്പര്യം, അച്ഛൻ ഞാനും വരുന്നു, ഞാനും പഠിച്ചോട്ടെ. അങ്ങനെ അച്ഛൻ പറഞ്ഞു എന്നാ പിന്നെ മക്കള് വാ നമുക്ക് പഠിക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നാഷണല് കഴിഞ്ഞ കൊല്ലം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഗെയിംസിന്.
3: അപ്പൊ അത് തന്നെയാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാനുള്ളത്. എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുവരെ ഉഷുവിൽ ഉണ്ടായിട്ടുള്ളത്?
4: ഉഷു സ്കൂൾ ഗെയിംസ് ഗോൾഡ് മെഡൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹേലോ ഇന്ത്യ സൗത്ത് സോൺ 3rd മെഡല്. പിന്നെ അതിനെ ഛത്തീസ്ഗഡിൽ വെച്ച് അതിന്റെ നാഷണൽ ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പേഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഗോൾഡ് മെഡലും, പിന്നെ അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചിട്ട് നാഷണൽ ലെവലില് 3rd അടിച്ചു.

0: വുഷു എന്ന താരത്തോടൊപ്പം തന്നെ ഒരു പരിശീലക കൂടിയാണ്.
1: അതെ.
0: കുറെ കുട്ടികളൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് വുഷു.
1: ആ
0: അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ?
1: എനിക്ക് എന്താണോ അറിവ് കിട്ടുന്നത് അത് ബാക്കിയുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം ബാക്കിയുള്ള കുട്ടികളും അത് പഠിക്കണം, ലൈക്ക് സ്പോർട്സ് എന്നുള്ളൊരു ഇവന്റ് ഇങ്ങനെ മുന്നോട്ട് വളർന്നു വരണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ എന്ത് പഠിക്കുന്നു അത് കുറച്ചുകൂടി പറഞ്ഞുകൊടുത്ത് എന്നേക്കാൾ ഉയരങ്ങളിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എത്തണം എന്നെനിക്ക് താല്പര്യമുണ്ട്.
0: ഇപ്പൊ നിലവിൽ ആ ഒരു പരിശീലനം കൊടുക്കുന്നതിന്റെ രീതികളൊക്കെ എങ്ങനെയാണ്? ഒരു സെന്റർ ഉണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ?
1: ആ ഞങ്ങൾക്ക് കരാട്ടയ്ക്ക് വേണ്ടി മെയിൻ ഒരു സെന്റർ ഉണ്ട്, അവിടെ തന്നെയാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും. പിന്നെ അല്ലാണ്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഒന്ന് രണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ പ്രാക്ടീസിന് വേണ്ടി വരുന്നുമുണ്ട്.
0: ഈ ഒരു വുഷു അല്ലെങ്കിൽ കരാട്ടെ പ്രധാനമായിട്ടും വുഷുവിലാണ് നേട്ടങ്ങളുള്ളത്. അപ്പൊ ഇതിന്റെ പരിശീലനങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ദിവസേനയുള്ള രാവിലെ എണീക്കുന്നത് മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു സമയക്രമം എങ്ങനെയാണ്? അപ്പൊ ആ ഒരു പരിശീലന ക്രമം എങ്ങനെയാണ് ഒന്ന് പറയാം.
1: മെയിൻ ആയിട്ടും ബൈജു സാറിന്റെ ക്ലാസ് വരുന്നതെന്ന് പറഞ്ഞാല് ജോ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു അക്കാഡമിയിൽ വെച്ചിട്ടാണ്. ബൈജു സാറ് ആഴ്ചയിൽ ഒരിക്കലേ വരാറുള്ളൂ, വീക്കിൽ വൺ ക്ലാസ്സേ ഉള്ളൂ. ബാക്കി ഡെയിലി പ്രാക്ടീസ് അച്ഛനാണ് തരുന്നത്. അച്ഛൻ രാവിലെ ഞാൻ എഴുതിക്കാൻ മടിച്ചാൽ എന്നെ പുഷ് ചെയ്ത് എഴുപ്പിക്കും, കണ്ടു പറയും ആ പ്രാക്ടീസ് ചെയ്യാൻ മക്കളെ, എന്തെങ്കിലും ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നേടാൻ പറ്റൂ. അപ്പൊ അച്ഛനാണ് രാവിലെ ഇരിക്കുന്നതും. അച്ഛൻ ഇഞ്ചുറി പറ്റാറുമുണ്ട്, പക്ഷെ എന്നോടത് പറയാറില്ല, കൂടുതൽ അമ്മയുടെ അടുത്താണ് പറയണത്. എന്നിട്ട് പറയും അവളോട് പറയണ്ട, അവക്ക് സങ്കടം ആവണമെങ്കിലോ എന്ന് എഴുതിട്ട് അച്ഛനാണ് ഇങ്ങനെ കൂടുതൽ പുഷ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും. പിന്നെ സാറിന്റെ ക്ലാസ്സിലും പോവാറുണ്ട്, ബജു സാറിന്റെ ക്ലാസ്സിൽ.
0: ഉഷുവായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണ ക്രമീകരണം എന്തെങ്കിലും നടത്തുന്നുണ്ടോ?
1: ആ ഇത് വെയിറ്റ് കാറ്റഗറിയാണ്. ഞാനിപ്പോ മത്സരിക്കുന്നത് ഫൈറ്റിംഗ് വിഭാഗത്തിലാണ്, അപ്പം അത് വെയിറ്റ് കാറ്റഗറിയാണ്. ഇപ്പൊ ഞാന് മേ ബി ചില സമയത്ത് വെയിറ്റ് നമ്മൾ കൊടുത്തിട്ട് വൺ മന്ത് ഒക്കെ ഗ്യാപ്പ് വരും മത്സരത്തിന് വേണ്ടിയിട്ട്. അതാവുമ്പോഴത്തേനും നമ്മൾ വെയിറ്റ് ക്ലിയർ ആക്കില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് കുറയും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കൂട്ടേണ്ടി വരും, ഇല്ല നമ്മൾ അഥവാ കൂടിപ്പോയി കഴിഞ്ഞാൽ കുറയ്ക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്.
0: അച്ഛനൊരു കരാട്ടെ പരിശീലകനാണ്, താരമൊക്കെയാണ്. അപ്പോ കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണ എങ്ങനെയാണ്?
1: ഞാൻ മെയിൻ ആയിട്ടും ജയിക്കാനുള്ളതിന്റെ കാരണം തന്നെ എന്റെ പാരന്റ്സും എന്റെ ബ്രദറൊക്കെയാണ്. കാരണം അവരുടെ ഒരു മോട്ടിവേഷനാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു മെഡൽ കിട്ടിയതിന്റെ കാരണം തന്നെ. കാരണം ഏതൊരു മത്സരത്തിന് പോയിരുന്നാലും അമ്മയാണ് കൂടെ വരുന്നത്. ഇനി അത് എത്ര ദൂരമായിരുന്നാലും അമ്മ കൂടെ വരും. പക്ഷെ അമ്മക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്, കാരണം അത് ആർക്കായിരുന്നാലും അങ്ങനെയാണ്. അമ്മ ഇങ്ങനെ പറയും മക്കളെ തളരല്ലേ, എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ ഒരിടത്ത് ഇരിക്കരുത്, ചെയ് ചെയ് ചെയ് കൈയൊക്കെ കൈയും കാലും ഒക്കെ ഇട്ട് അനക്ക്, എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ചെയ് ചെയ്യുന്ന പറഞ്ഞ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അമ്മയും അച്ഛനും ആയിരുന്നാലും ചേട്ടനായിരുന്നാലും എപ്പോഴും ചേട്ടൻ പക്ഷെ കൂടെ അങ്ങനെ വരാറില്ലെങ്കിൽ അപ്പോഴെപ്പോഴും വിളിക്കും. വിളിച്ചിട്ട് പറയും നീ നല്ലോല്ലോ ചെയ്യണം, കുട്ടികളെയൊന്നും കണ്ട് പേടിക്കരുത്, നീ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം, കോൺഫിഡൻസ് വേണം, കളയരുത്, എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടും എന്ന് പറഞ്ഞിങ്ങനെ എപ്പോഴും വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ലപോലെ എന്താ പറയുക സപ്പോർട്ട് കിട്ടുന്നത്. അവരില്ലെങ്കിൽ ഞാനില്ല, അങ്ങനെ ഒരിതാണ്. പിന്നെ മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ മത്സരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്ത് വരുമ്പോഴത്തേനും എന്നെ എവിടെ ഏത് സ്ഥലത്തായിരുന്നാലും കൊണ്ടുവന്ന സതീശൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. എന്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വിളിക്കും, ചേട്ടാ നമുക്ക് പോവാമോ, എനിക്ക് അവിടെ മത്സരമുണ്ട്. ആ പോവാം, പിന്നെന്താ എത്ര മണിക്ക് വരണം, ചേട്ടൻ ബൈക്ക് കൊടുത്തുകൊണ്ട് വരും. ഇനി എത്ര താമസിച്ചിട്ടായിരുന്നാലും ചേട്ടൻ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ആക്കി നിൽക്കും. ഇനി ഉഷുവിനെ ബേസ് ചെയ്തിട്ടുള്ള മത്സരങ്ങളാണെങ്കിൽ അരുൺ എന്ന് പറഞ്ഞൊരു മാമനുണ്ട്, ഞാൻ വിളിക്കുന്ന ഉല്ലാസ് എന്നാണ്. ആ മാമൻ എന്നെങ്ങനെ വിളിച്ചിട്ട് പറയും ആ നന്ദനെ ഇന്ന ഇത്രാം തീയതി മത്സരമുണ്ട്, നീ ഇറങ്ങണില്ലേ? അവന് ഓ മാമ പ്രാക്ടീസിന് പറഞ്ഞേ, രാവിലെ തൊട്ട് വൈകിട്ട് വരാം, ക്യാമ്പുണ്ട് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നെങ്ങനെ വിളിക്കുന്ന ഇവര് രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. അതിനോടൊപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്, കുട്ടികളുടെ പാരന്റ്സ് അവരെല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്.
0: ഇപ്പൊ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, അപ്പൊ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അധ്യാപകരുടെയും അതുപോലെ തന്നെ കൂട്ടുകാരുടെയൊക്കെ ഒരു പിന്തുണ ഈ കാര്യത്തിൽ എന്തൊക്കെയാണ്?
1: ഞാൻ ഗവൺമെന്റ് വുമൺസ് കോളേജ് വഴുതക്കാടിലാണ് പഠിക്കുന്നത്. ബി എ ഇംഗ്ലീഷ്, ഇപ്പൊ തേർഡ് ഇയർ ആണ്. ടീച്ചേഴ്സ് ആയിരുന്നാലും പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ടത് അവിടുത്തെ എന്റെ പി ടി സാറിനെ പറ്റിയിട്ടാണ്. സാറാണിങ്ങനെ എപ്പോഴും നന്ദന ഓക്കെ നന്ദന പോണം, ആ ജയിച്ചിട്ട് വരൂ, എപ്പോഴും സാർ ഇങ്ങനെ എന്തിനു പോയതാലും ജയിച്ചിട്ട് വരൂ ഇത് പറയും സാർ. എനിക്ക് ഭയങ്കര അത് ഭയങ്കര ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ലെവലിൽ കൂട്ടുന്നതാണ്. പിന്നെ ടീച്ചേഴ്സ് ആയിരുന്നാലും നല്ല സപ്പോർട്ടാണ്. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും സ്പോർട്സിനൊക്കെ പോയിട്ട് മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സിന്റെ കാര്യങ്ങൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്, ഞാൻ മിക്കപ്പോഴും കാണാറില്ല. അപ്പൊ ടീച്ചർ എന്നെ വിളിക്കും, വിളിച്ചിട്ട് പറയും നന്ദന അത് ചെയ്തിട്ടില്ല, അതെന്താ ചെയ്യാത്തത്, പെട്ടെന്ന് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ടീച്ചർമാരും ഇങ്ങനെ വിളിച്ചിട്ട് പറയും. ഞാനിപ്പോ ജയിച്ചെന്ന് പറഞ്ഞപ്പോ ഒരു അവര് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് പറഞ്ഞു മോളെ നീ ഇത്രയും ലെവലിലൊക്കെ എത്തും നമ്മൾ അറിഞ്ഞിട്ടില്ല, വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അവർക്കായിരുന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു, നല്ലൊരു സപ്പോർട്ടാണ്. കോളേജിൽ നിന്നായിരുന്നാലും അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നാലും ഫ്രണ്ട്സ് ആയിരുന്നാലും ഇടയ്ക്കൊക്കെ വിളിക്കും, വിളിച്ചിട്ട് പറയും എന്തായി മത്സരം, എന്തായി, നീ ജയിക്കും, നീ തന്നെ ജയിക്കും, നോക്കി ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്.
0: കോളേജിലെ സപ്പോർട്ട് പോലെ തന്നെ നാട്ടിലും ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, ഒരു പിന്തുണ, നാട്ടുകാരുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയാണ്?
1: നാട്ടില് നല്ല സപ്പോർട്ടാണ്. കാരണം അവരിങ്ങനെ പറയും ആ മോളെ മത്സരത്തിന് പോകുന്നല്ലേ, ആ എന്തായാലും ജയിച്ചിട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കരാട്ടെ ഫാമിലിയിലുള്ള കുറച്ച് പാരന്റ്സും സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, അവരിങ്ങനെ പറയും ആ ചേച്ചി പോയിട്ട് വരുമ്പോ ജയിച്ചിട്ട് വരണം, മെഡൽ അടിച്ചിട്ട് തന്നെ വരണം എന്നിങ്ങനെ. അവരുടെ ഒരു സപ്പോർട്ടും കൂടെയാണ് ഞാൻ ഈ ജയിക്കുന്നതിന് മെയിൻ കാരണം. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥന

0: പ്രാർത്ഥനയുണ്ട്, നീ പോയിട്ട് ജയിക്കണം, എന്തെങ്കിലും ആവണം എന്നുള്ളൊരു പ്രാർത്ഥനയും വിശ്വാസം അവരിലുണ്ട്.
1: പൊതുവെ ഈ ക്രിക്കറ്റ്, ഫുട്ബോൾ പോലുള്ള ജനകീയമായിട്ടുള്ള കായിക ഇനങ്ങൾ പോലെ അത്ര ധാരണ പലർക്കും ഈ വുഷുവിനെ പറ്റിയില്ല. അപ്പൊ ആ വുഷു എന്ന ഒരു കായിക ഇനത്തെ കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് വുഷു, ഏത് തരത്തിലുള്ള ടൂർണമെന്റുകളാണ്, എങ്ങനെയാണ് വുഷു കളിക്കുന്നത്, വലിയ വലിയ ടൂർണമെന്റുകളിലൊക്കെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
0: വുഷു മെയിൻ ആയിട്ടും സ്റ്റാർട്ട് ചെയ്തത് ചൈനയിൽ നിന്നാണ്. ഇതൊരു ചൈനീസ് ആയോധന കലയാണ്. മെയിൻ ആയിട്ട് ഇത് രണ്ട് ഡിവിഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, തൗലു വിഭാഗവും സാൻഷു വിഭാഗവും. അതിൽ ഞാൻ പഠിക്കുന്നത് സാൻഷു ആണ്. സാൻഷു മീൻസ് ഫൈറ്റിംഗ് ആണ്. അതിൽ കിക്ക്, പഞ്ച്, ത്രോ എല്ലാം വരുന്നുണ്ട്. തൗലു എന്ന് പറയുമ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ സ്റ്റൈലാണ്. അതിൽ തന്നെ പല വിഭാഗമുണ്ട്, ബെയർ ഹാൻഡ് ഉണ്ട്, വെപ്പൺസ് വെച്ച് ചെയ്യുന്നതുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഞാൻ അത് പഠിക്കുന്നില്ല, ഞാൻ ഫൈറ്റിംഗ് ആണ് നോക്കുന്നത്. അതിലാണ് ഇപ്പൊ എനിക്ക് മെഡൽ കിട്ടിയതും അതിലാണ്. ഇത് ഒരുപാട് മത്സരങ്ങളുണ്ട്, ലൈക്ക് സ്കൂൾ ഗെയിംസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട്, ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് മത്സരങ്ങളുണ്ട്.
1: കേരളത്തില് ഏത് രീതിയിലുള്ള ടൂർണമെന്റുകളാണ് നടന്നു വരുന്നത്?
0: കേരളത്തില് വന്നിട്ട് ജില്ലാ മത്സരമുണ്ട്, സ്റ്റേറ്റ് മത്സരമുണ്ട്, നാഷണൽ വരുന്നുണ്ട്, പിന്നെ സ്കൂൾ ഗെയിംസ് വരുന്നുണ്ട്, അസോസിയേഷൻ മത്സരങ്ങളുണ്ട്.
1: ദേശീയതലത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു നില എങ്ങനെയാണ് ഈ ഉഷു മത്സരങ്ങളിൽ?
0: കേരളം ഇപ്പൊ 10-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്.
1: അപ്പോ ഈ ദേശീയ ഗെയിംസുകളൊക്കെ വരുമ്പോഴത്തേക്ക് കേരളത്തിന് മെഡലുകളൊക്കെ കിട്ടാറുണ്ടോ, എങ്ങനെയാണ്?
0: ആ കിട്ടാറുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്.
1: ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഏഷ്യൻ ഗെയിംസ് അല്ലെങ്കിൽ ഒളിമ്പിക്സ്, ഒളിമ്പിക്സിന് എന്തായാലും അങ്ങനെ മെഡൽ വന്നിട്ടില്ല, എന്നാലും ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയാണ്?
0: നല്ലൊരു പ്രകടനമാണ്. ഇപ്പൊ വേൾഡിൽ തന്നെ ഉഷു 3-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്.
1: ഉഷുവും കരാട്ടയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നന്ദൻ ഒരു കലാകാരി കൂടിയാണ്, മിമിക്രി മോണാക്ട് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അത്തരം വിശേഷങ്ങളും കൂടി ഒന്ന് പറയാമോ?
0: മിമിക്രി മോണാക്ട് അച്ഛൻ മോണാക്ടർ ആണ്. അപ്പം അച്ഛന്റെ നിന്നാണ് എനിക്ക് ആ ഒരു മോണാക്ട് ചെയ്യേണ്ട ഒരു ഇത് കിട്ടിയത്. കുഞ്ഞിലെ മുതലേ ഞാൻ മോണാക്ട് പഠിക്കുന്നുണ്ട്. അച്ഛന്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്. അച്ഛൻ ഓരോ സ്കിറ്റ് തയ്യാറാക്കും, അത് പറഞ്ഞു തരും. കൂടുതലും അമ്മയും ചേട്ടനും കൂടെ ഇരുന്ന് കാണിച്ചു തരാറുണ്ട് ഇങ്ങനെ ചെയ്യണം. പിന്നെ മിമിക്രി ഞാൻ ചെയ്തു തുടങ്ങിയൊരു 1-2 വർഷം ആവത്തേ ഉള്ളൂ. ഇതുപോലെ എൻ്റെ അടുത്തൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നീ ചെയ്തു നോക്ക്, ചിലപ്പോൾ നിനക്ക് ചെയ്താൽ പറ്റും. അപ്പം അച്ഛന് ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മിമിക്രി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അതുകൂടാതെ ജാവലിംഗ് ത്രോ, ഷോട്ട്, ഡിസ്കസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പഞ്ചായത്ത് ലെവലിലും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്.
1: ഉഷു ആയാലും കരാട്ടെ ആയാലും കായിക ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാമോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. കാരണം
1: എന്നാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നോ രണ്ടോ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
0: നമ്മള് ജയിക്കും എന്ന് പറഞ്ഞ് നിന്നിട്ട് ജസ്റ്റ് 1-2 പോയിന്റ് ഇതില് തോറ്റു പോകുന്ന പല സാഹചര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. കാരണം ജയിക്കുമെന്ന് പറഞ്ഞ് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു റൗണ്ട് ആയിരിക്കും, പക്ഷെ ജസ്റ്റ് 1 പോയിന്റ്, 2 പോയിന്റ് ആ ഒരു നിലയ്ക്കൊക്കെ തോറ്റു പോകാറുണ്ട്. പിന്നെ അച്ഛന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ നാഷണൽ ലെവല് പോയി ഒരു മെഡൽ അടിക്കണം എന്നുള്ളത്. അതെനിക്ക് ഇപ്പൊ സാധിക്കാൻ പറ്റി, അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
1: ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആയോധന കല അഭ്യസിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും ഈ ഒരു മാർഷ്യൽ ആർട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഇതെല്ലാം പരിശീലിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അതിലൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്കൊരു ഈ ഒരു ആയോധന കല തരുന്ന ഒരു ആത്മവിശ്വാസം അതെങ്ങനെ കാണുന്നു?
0: ആസ് എ വുമൺ എനിക്ക് ഇത് ചെയ്യുന്നതിലൂടെ ഭയങ്കര കോൺഫിഡൻസും. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു തലമുറ മെയിനായിട്ടും പഠിച്ചിരിക്കണം. കാരണം പുറത്തിറങ്ങിയാലും വുമൻസ് ആർ നോട്ട് സേഫ്. അപ്പൊ നമ്മളിത് പഠിച്ചിരുന്നാല് നമ്മുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഒരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. മെന്റലി ആയിരുന്നാലും ഫിസിക്കലി ആയിരുന്നാലും വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ ബോഡി ഫിറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും.
1: ഇനിയിപ്പോ കായിക ജീവിതത്തിൽ ഉഷു ആയാലും കരാട്ടെ ആയാലും, അപ്പൊ ഉഷു ആണ് ഇപ്പോ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഇനിയുള്ള ലക്ഷ്യം എന്താണ്? വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ, എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഉഷുവിൽ?
0: ഞാൻ ഇപ്പോ 3rd അടിച്ചു, അടുത്ത കൊല്ലം ഒരു 1st വേണ്ടി ട്രൈ ചെയ്യണം എന്നതാണ്.
1: എന്തായാലും ഇത്രയും നേരം കായിക ലോകത്തിൽ അതിഥിയായി എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദനയ്ക്ക് നന്ദി.
0: താങ്ക് യു.
2: വുഷു താരം നന്ദന എസുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും അതീതമായി ഹൃദയം സംസാരിക്കുന്ന ഒരേ ഒരു ഭാഷയുണ്ട്. അത് പ്രണയമാണ്. വാക്കുകൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വികാരങ്ങളെ ഒരു നോട്ടത്തിലൂടെയും ഒരു പുഞ്ചിരിയിലൂടെയും ഒരു നിശ്വാസത്തിലൂടെയും ഹൃദയത്തിൽ കുറിച്ചിടുന്ന അനുഭൂതിയാണ് പ്രണയം. ജന്മങ്ങൾ മാറിയാലും മായാത്ത ഓർമ്മയും ദൂരങ്ങൾക്ക് അകറ്റാനാകാത്ത അടുപ്പവും കാലത്തിന് മായ്ക്കാനാകാത്ത വികാരവുമാണ് യഥാർത്ഥ പ്രണയം. പ്രിയ ശ്രോതാക്കളെ, മാധുര്യമോർന്ന പ്രണയഗാനങ്ങളുമായി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയത്. രചന MD രാജേന്ദ്രൻ, സംഗീതം രവി ബോംബെ.

പ്രണയം വിരിയുമ്പോൾ പ്രകൃതിയും മറ്റൊരു ഭാഷയിൽ പാടിത്തുടങ്ങുന്നു. മഴത്തുള്ളികൾക്ക് സംഗീതത്തിൻ്റെ താളം കൈവരുന്നു. കാറ്റിന് പ്രണയലേഖനങ്ങളുടെ സുഗന്ധമാകുന്നു. പൂക്കൾ കൂടുതൽ മനോഹരമായി വിരിയുന്നു. നിലാവിന് കൂടുതൽ മൃദുത്വം ലഭിക്കുന്നു. കാരണം പ്രണയം രണ്ട് ഹൃദയങ്ങളെ മാത്രമല്ല, ചുറ്റുമുള്ള ലോകത്തെയും കൂടുതൽ സുന്ദരമാക്കുന്ന അത്ഭുത ശക്തിയാണ്. ചിത്രം ഒരു കുടക്കിഴി, പാടിയത് യേശുദാസ്. രചന പോച്ചൽ ഖദർ, സംഗീതം ജോൺസൺ.

മലയാള ചലച്ചിത്ര സംഗീതം പ്രണയത്തെ അനന്തമായ ഭാവങ്ങളിൽ വരച്ചു കാട്ടിയിട്ടുണ്ട്. ആദ്യമായി ഹൃദയം മിടിക്കുന്ന നിമിഷങ്ങൾ, ഒരാളെ ഓർത്തുള്ള കാത്തിരിപ്പ്, പറയാതെ പറഞ്ഞ സ്നേഹ വിരഹത്തിൻ്റെ നിശബ്ദ വേദന, വീണ്ടും കണ്ടുമുട്ടുന്ന ആനന്ദം, ഇവയെല്ലാം ഗാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ സ്വന്തം ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകുന്നു. ചിലത് നഷ്ടപ്പെട്ട നിമിഷം

വീണ്ടും ജീവിപ്പിക്കുന്നു. ചിലത് ഇന്നും പറയാതെ സൂക്ഷിച്ചിരിക്കുന്ന വികാരങ്ങൾക്ക് ശബ്ദമാകുന്നു. ഈ ഗാനം പാടിയത് യേശുദാസ്. ചിത്രം ഏതോ ഒരു സ്വപ്നം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം സലിൽ ചൗധരി.

ഒരു നല്ല പ്രണയഗാനം, വെറും സംഗീതം മാത്രമല്ല, അത് രണ്ട് ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന വികാരമാണ്. ഓരോ വരിയും ഒരു കവിതയാണ്, ഓരോ ഈണവും ഒരു മിടിപ്പാണ്, ഓരോ ഗാനവും ഒരാളുടെ ജീവിതത്തിലെ പറയാതെ പോയ ഒരു പ്രണയകഥയുടെ പ്രതിധ്വനിയാണ്. ചിത്രം ചെമ്പട, പാടിയത് നജിം അർഷാദും ജോൽസിനെയും ചേർന്ന്. ഗാനരചന റോബിൻ തിരുമല, സംഗീതം മുസാഫിർ.

പ്രണയം ഇന്നും പുതുമയുള്ള ഒരു ഋതുവാണ്. അതിന് അവസാനമില്ല, അതിരുകളുമില്ല. അതുകൊണ്ടാണ് കാലങ്ങൾ മാറിയിട്ടും പ്രണയഗാനങ്ങൾ പഴകാതെ ഇന്നും ഓരോ തലമുറയുടെയും ഹൃദയത്തിൽ പുതുമഴയായി പെയ്യുന്നത്. ചിത്രം സല്ലാപം, പാടിയത് യേശുദാസ്. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

മഹായാനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 35 സെക്കൻഡും. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.